ക്ലോക്ക് നിശ്ചലമായി. ഉടമസ്ഥൻ പെൻഡലം ആട്ടി നോക്കി. രണ്ടോ മൂന്നോ തവണ ചലിച്ച ശേഷം അത് വീണ്ടും നിശ്ചലമായി. അയാൾ പെൻഡലം ഊരിയെടുത്ത് ക്ലോക്ക് നന്നാക്കുന്ന ആളിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. കടക്കാരൻ പറഞ്ഞു, ഇത് പെൻഡലത്തിന്റെ പ്രശ്നമല്ല. ഉടമസ്ഥൻ ക്ലോക്കുമായി എത്തിയപ്പോൾ കടക്കാരൻ അത് തുറന്നു കാണിച്ചു. പെൻഡലവും ക്ലോക്കുമായി ബന്ധിച്ചിരിക്കുന്ന സ്പ്രിങ് പൊട്ടിയതാണ് കാരണം. അയാൾ അങ്ങനെ അത് നന്നാക്കി കൊടുത്തു. ദൃശ്യമായ ലക്ഷണങ്ങളല്ല, അദൃശ്യമായ കാരണങ്ങളാണ് യഥാർത്ഥ പരിഹാരത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 2 കൊല്ലവർഷം 1202 ചിങ്ങം 17 ബുധനാഴ്ച. ഇന്ന് ലോക നാളികേര ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നത്. നാളികേരത്തിന്റെ പ്രാധാന്യം, വിവിധ ഉപയോഗങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ, സാമ്പത്തിക മൂല്യം എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഏഷ്യൻ ആൻഡ് പസഫിക് കോക്രേറ്റ് കമ്മ്യൂണിറ്റിയുടെ രൂപീകരണ ദിനമായതിനാലാണ് ഈ ദിവസം തന്നെ നാളികേര ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി.

0: മോർണിംഗ് ബോജോ.
1: ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും ഇന്ന് സെപ്റ്റംബർ 2ാം തീയതിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരു മാസം സ്റ്റാർട്ട് ചെയ്തു, 2ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയല്ലേ. ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുകയാണെങ്കിൽ കൊട്ടാരക്കര ഏരിയ നല്ല പ്രകൃതി രമണീയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ചെറിയ വെയിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാലും നല്ല വെയിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്രഭാതം കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്തെന്നില്ലാതെ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് തോന്നുമല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് വിഷയതുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് മോജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആർജ അനുഷാനാണ് വന്നിരിക്കുന്നത്. ആ ഒരു കോൾഡിൻ്റേതായിട്ടുള്ള കുറച്ചധികം പ്രോബ്ലംസ് വിട്ട് മാറിയിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ചേഞ്ചസ് സൗണ്ടിലുണ്ട്. അപ്പോൾ ആർജ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. എന്തായാലും ഇനി ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്ക് കേൾക്കാനുണ്ട്. 10 മണിവരെ ഞാനിവിടെ തന്നെ ഉണ്ടാകും. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026 ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
1: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20-ലധികം സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: Besides the Bishkek declaration, 4 MOUs and over 20 decisions and statements were adopted at the summit in the fields ranging from climate, nuclear safety, energy conservation and combating drug addiction. India led and supported several initiatives in the Bishkek declaration, such as English in SEO charter as the official language, civilization dialogue forum, young scientists forum and young authors conclave.
0: ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന PMDDKY പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 26-ന് നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ

0: ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റാ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.
1: Undoubtedly, India is the world's best location to set up data centers. We are proud of the people of India who, even in these very unnerving and difficult times, with two wars raging on, global uncertainty and volatility, have given India 7.8% growth in the quarter April to June 26.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ ബെയ്വർ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ ബെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, MiG-29, സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെയെത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി

0: മന്ത്രി ബാലേന്ദ്ര ഷാ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

0: മോർണിംഗ്
1: കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് ലോകം അറിയുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇന്ന് സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിലെ കറികൾക്ക് രുചി കൂട്ടാനായിട്ട് മാത്രമല്ല, തെങ്ങിൻ്റെ ഓരോ ഭാഗവും നമുക്ക് തരുന്ന തണലും, ആ തണലേകാനായിട്ട് തണൽ മരത്തിൻ്റെ തണലും ചേർന്നൊന്നുമല്ല അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് തെങ്ങിനെ നമ്മൾ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത് തന്നെ. എന്നാൽ രുചിക്കപ്പുറം നമ്മുടെ ആരോഗ്യകാര്യത്തിൽ ഈ ഒരു നാളികേരം, ഈ ഒരു തേങ്ങ എത്രത്തോളം ഹീറോ ആണ് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ എന്തായാലും തേങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളൂടി ഒന്ന് കേട്ടറിഞ്ഞാലോ. എന്തായാലും ഇന്ന് നാളികേര ദിനമല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു ഗുണം പറയുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എനർജി നൽകും ഹൈഡ്രേഷൻ. അതായത് ഈ ചൂടത്ത് തളർന്നു വരുന്ന സമയത്ത് ഒരു കരിക്ക് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു ആശ്വാസം അതൊന്ന് വേറെ തന്നെയാണല്ലേ. ഈ കരിക്കിനകത്ത് കരിക്കും വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റുകൾ നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം ഉടനടി മാറ്റി ഊർജം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് തേങ്ങ. അതായത് തേങ്ങയിലും വെളിച്ചെണ്ണയിലും ഒക്കെ ലോറിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി കൂട്ടാനും ഇൻഫെക്ഷനുകളെയൊക്കെ ചെറുക്കാനുമായിട്ടും സഹായിക്കും. പിന്നെ ദഹനം സുഗമമാക്കാനായിട്ടും ബെസ്റ്റാണ് കേട്ടോ. നാളികേരത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അതായത് നാരുകൾ. അപ്പോൾ ഇത് നമ്മുടെ ദഹന പ്രക്രിയ വേഗത്തിലാക്കാനും ഈ മലബന്ധം പോലുള്ള പ്രോബ്ലംസൊക്കെ തടയാനും ഒക്കെ ഏറെ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബെസ്റ്റാണ് നമ്മുടെ തേങ്ങ. അതായത് അളവോട് കൂടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വെളിച്ചെണ്ണയിലുള്ള നല്ല കൊളസ്ട്രോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകാനായിട്ട് സഹായിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ തിളക്കം നൽകാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് ഈ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ഒക്കെ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്നൊരു കാര്യമാണല്ലേ. നമ്മുടെ നാടൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് എന്ന് വേണമെങ്കിലും പറയാം. ചർമ്മത്തിൽ അവർ ഈർപ്പം നിലനിർത്താനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി വളരാനും ഒക്കെ നാളികേരം പോലെ മികച്ച ഒന്ന് വേറെയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പറമ്പിൽ ഈ കൽപ്പവൃക്ഷം നൽകുന്ന ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ചധികം ഗുണങ്ങളൊക്കെ കേട്ടറിഞ്ഞില്ലേ. എന്തായാലും രണ്ട് അടിപൊളി പാട്ട് കേൾക്കാനുള്ള സമയമാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: മോർണിംഗ് മോജോ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ പരിശീലന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഒക്ടോബർ മുതൽ ജനുവരി വരെ നടക്കുന്ന ഐ ബി പി എസ് ക്ലാർക്ക്, അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ക്ലാർക്ക്, പിന്നെ ബാങ്ക് പ്രൊബേഷണറി ഓഫീസർ എന്നീ പരീക്ഷകൾക്കുള്ള 4 മാസത്തെ 300 മണിക്കൂർ തീവ്ര പരിശീലന ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസിൽ ഓൺലൈനായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 7559 0000 81 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7559 0000 81 എന്നതാണ് നമ്പർ. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
6: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഹോജോ.
2: സീറ്റ് ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ UIT സെന്ററിൽ BCA അതുപോലെ BBA BCOM ഫിനാൻസ് കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഈ കോഴ്സുകളിൽ ചേരാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ വരുന്ന 7-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുൻപായിട്ട് തന്നെ UIT സെന്ററിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9544935698 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9544935698 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാറുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം, സിബിസി ലിമിറ്റ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
4: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്.
7: പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP
8: തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
10: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും 1 കിട്ടാനും മതി.
11: എന്തു പറ്റി?
10: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
12: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൻ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസ് ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
1: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലൻ ജി മാർട്ട്
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: മോർണിംഗ് മോജോ,
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 2 ഈ ഒരു ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് വിഷസ് അറിയിക്കാനുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈഖയാണ്, ഫ്രം അയനിക്കോട്. നമ്മെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തവരുടെ നഷ്ടം വളരെ വലുതാണ്. ചിലരെ കാണാതെയും നാം ഇഷ്ടപ്പെടുന്നത് അവർ നമുക്കായി ഒരുക്കിയ സൃഷ്ടികൾക്കുണ്ടാകാം. ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ, നഷ്ടങ്ങൾ നല്ല ഓർമ്മകളായി കൂടെ ഉണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നല്ല മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജനക്കാണ്. ഗുഡ് മോർണിംഗ് അനുഷ് ചേഷി, അഫ്കാ ദിൻ സുബ്രഹെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ജനക്കിന് നല്ലൊരു മനോഹരമായ ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ചു വിഷയിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് വെച്ചിട്ടില്ല, മാക്സിമം പേര് കൂടി വെച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചില ദിവസങ്ങൾ സന്തോഷമായിരിക്കും, ചില ദിവസങ്ങൾ വേദനയായിരിക്കും. ചില ഓർമ്മകൾ കരയിപ്പിക്കും, ചില ഓർമ്മകൾ ചിരിപ്പിക്കും. ഇത് ജീവിതമാണ്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, പക്ഷേ ഒരു ദിവസം എന്നേക്കുമായി നിലനിൽക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചത് ആരാണെങ്കിലും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്ട്സുകളൊക്കെ മെസ്സേജായിട്ട് അയക്കണമെങ്കിൽ മെസ്സേജായിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Kettida nirmanam ini oru prashnameyalla varshangalude paramparyamulla YS Metals ullappol YS Metals logothera nilavaramulla cement steel GI pipe roofing materials enniva midamaya nirakkil labhikkunnu YS Metals Trivandrum Road Pullamon Kottarakara phone 9446322151
3: ഇനിയോടും കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം and Karnagapalli.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ്. റാംജി ആദ്യം തന്നെ അനുപ്രിയയ്ക്ക് ഒരു ഗുഡ് ഡേ വിഷ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ആശ്രയഫം 90 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒരു നല്ല ദിവസം തന്നെ വിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റാംജിക്കും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? ഗുഡ് മോർണിംഗ്. ജീവിതം എന്ന യാത്രയിൽ തന്നെ നീയായി കാണുന്ന മനുഷ്യർക്കൊപ്പം മാത്രം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പോകുന്ന വഴികളും ഇടങ്ങളും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മളെ നമ്മളായി കാണുന്ന ആൾക്കാർക്കൊപ്പം മാത്രം യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലാത്തവരെപ്പോഴും നമ്മളെ തെറ്റിദ്ധരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയുള്ള ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ദുരിതപൂർണ്ണമായിരിക്കും. അപ്പോൾ ആളുകളെ സെലക്ട് ചെയ്യുക, എപ്പോഴും കൂടെ നിർത്തേണ്ട ആളുകളെ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് സെലക്ട് ചെയ്യുക. മെസ്സേജ് അയച്ച ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജരനാണ്. ബ്യൂട്ടിഫുൾ, ഗുഡ് മോർണിംഗ്. എവറി സൺറൈസ് ഫീൽ മോർ മീനിങ് ഫുൾ വെൻ ഇറ്റ് ബ്രിങ്സ് അനദർ ചാൻസ് ടു ലൈവ് വിത്ത് ഫെയ്ത്ത്, ലവ് ആൻഡ് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മനോജരനും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് ആശ്രയ, ഹായ്. ചില സമയങ്ങളിൽ നമ്മൾ എല്ലാവരിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കാനായിട്ട് തുടങ്ങും. ആരോടും ദേഷ്യമുള്ളത് കൊണ്ടല്ല, മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്തതിനാലാണ്. അതെല്ലാം സാധാരണ പോലെ തോന്നിയാലും അകത്തൊരുപാട് ചിന്തകളും ക്ഷീണവും പറയാതെ പോയ വേദനകളും ഉണ്ടാകും. അതുകൊണ്ടാണ് ചില മൗനങ്ങൾ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത്. ഹായ് ആശ്രയ, ഹായ് അനുഷ, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശശികല ശേഷിക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയിക്കുകയാണ്. എന്തായാലും ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും ഒരുപാട് കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
7: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ചിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: അച്ഛനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: മൂണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
12: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റാ ഷോറൂം സന്ദർശിക്കൂ.
13: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
14: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത് മീ ആർ ജെ അനുഷ. അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഓയൂർ മീണ്ണൂർ ഗവൺമെന്റ് LP സ്കൂളിൽ അറബി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ വരുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ്. അതായത് 7-ാം തീയതി രാവിലെ 11 മണിക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുക. അതുകൂടാതെ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കൊട്ടാരക്കര ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ VHSC വിഭാഗത്തിൽ ബയോളജി അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഇന്റർവ്യൂ വരുന്നത് 7-ാം തീയതി തന്നെയാണ്. രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാകണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം. അതെ, റെഡി ആയില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നു. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം, സിബിസി, ലിപിഡ് പ്രൊഫൈൽ, ടിഎസ്എച്ച് തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ
3: ജെ എം ആർക്കിടെക്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ്.

0: ISO certified civil engineers and builders. Contact 944-771-7171.
1: Pere Pardon's Gold and Diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
12: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
11: ഒള്ളാ അറിഞ്ഞോന്നോ? 4 ആള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച
12: ചെയ്തത്? ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
11: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
12: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
11: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
12: അയ്യോ, അത് ശരിയാ.
11: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
13: ലെക്സൻ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
4: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
2: അറിഞ്ഞില്ലേ? നന്ദന ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: മോർണിംഗ് മോജോ.
9: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ട്രാഫിക് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നെല്ലിപ്പള്ളി ചാലേക്കര റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മുഴുവനായിട്ടും, പിന്നെ ഇതുവഴി അങ്ങോട്ട് ഗതാഗത നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പോൾ വാഹനങ്ങൾ പോകാനായിട്ട് സമാന്തര പാതകൾ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അലിമുക്ക് ടു കറവൂർ വഴി KSRTC ബസ് സർവീസ് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വഴിയായിരിക്കും ബസ് സർവീസ് ഉണ്ടാകുക. സോ ബസ്സിൽ പോകുന്ന യാത്രക്കാരും കൂടി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 53 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് സമയമായിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രേ ഐ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
2: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
2: ലക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, Government approved, ISO certified, civil engineers and builders. Contact 944-771-7171.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് വർഗീസ് എന്നാണ്.
0: വർഗീസ് ചേട്ടാ, വീടെടുത്തിനെയാണോ?
1: അല്ല, കുണ്ട്രയാണ് സ്വദേശം.
0: കുണ്ട്രയിലാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പോ
1: ഇവിടെ ഞാനിപ്പോ ഗണപതി അമ്പലത്തിൽ വന്നതാ.
0: ഓട്ടം വന്നെയാണ്?
1: ആ, ഓട്ടം വന്നെയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അപ്പനും അമ്മയുണ്ട്, വൈഫുണ്ട്, ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കളൊക്കെ ഇപ്പൊ
0: പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്താ?
1: മൂത്താള് ബി എസ് സി പഠിച്ചോണ്ടിരിക്കുന്നു, ഇളയാള് ബി ബി എ പഠിച്ചോണ്ടിരിക്കുന്നു.
0: ഓക്കെ, വലിയ മക്കളാണ്.
1: ആ, വലിയ.
0: ഇത്ര വലിയ മക്കളുള്ള അച്ഛനത് കണ്ടാ പറയുന്നില്ലല്ലോ. ശരി, അപ്പൊ എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഓട്ടോ എന്ന് പറഞ്ഞു.
1: ഇതിന് ഓട്ടോക്കാർ ഓടുവായിരുന്നു. ഞാൻ വെളിയിലായിരുന്നു, വിദേശത്തായിരുന്നു. ഇവിടെ വന്നപ്പം 8 വർഷമായിട്ട് ഇത് ഓട്ടോക്കാർ എടുത്ത് ഓടുക.
0: എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ?
1: ഓട്ടോ ഇപ്പൊ ഓണത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ തൊട്ട് വീണ്ടും ഇച്ചിരി ഇതായിപ്പോയി.
0: ഡിമ്മിലേക്ക് പോവാണ്?
1: ഡിമ്മില.
0: ഓക്കെ, ശരി. അപ്പം ഓണം എങ്ങനെയുണ്ടായിരുന്നു?
1: ഓണം വലിയ കുഴപ്പമില്ല, കാരണം കഴിഞ്ഞ വർഷത്തേക്കായും ഇച്ചിരി നല്ല ഓണമായിരുന്നു. പൊതു നമ്മള് പലയിടത്തും പോകുമ്പോ നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ വർഷത്തേക്കായും ഇപ്പം ഇച്ചിരിയും കൂടെ എല്ലാവരും നല്ല ഇച്ചിരി സന്തോഷത്തിലൊക്കെ ആയിരുന്നു. എല്ലാവരിലും കുറച്ച് പൈസ കിട്ടി. ആ പൈസയൊക്കെ സമയത്തിന് തന്നെ അത് ചെലവഴിക്കാനും അവർക്ക് പറ്റി. അതുകൊണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പക്ഷെ ഇനിയിപ്പോ ഓണം കഴിയുമ്പോൾ എല്ലാവരും ദുഃഖിതരാകും, കാരണം ആ പൈസ ഓണ സമയത്താവും. പൈസകളെല്ലാം അവർ ചെലവാക്കി കഴിയുമ്പോൾ ഇനിയും ആരായാലും ഒന്നുമില്ല, ഇനി വീണ്ടും ഒന്നേം തുടങ്ങും ഓരോരുത്തർ.
0: തീർച്ചയാണ്, തീർച്ചയായും. വർഷത്തിൽ വരുന്നൊരു ഓണമാണ്, ഒരു ആഘോഷമാണ്. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മളത് സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കാൻ തന്നെ നമ്മൾ എല്ലാവരും പ്ലാൻ ചെയ്യത്തുള്ളൂ, ആഗ്രഹിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ കയ്യിരിക്കുന്ന പൈസയെ കുറച്ച് പൈസ നോക്കാതെ ഉപയോഗിച്ചത് കയറുന്നു അല്ലേ?
1: അത്രേയുള്ളൂ. ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമില്ലേ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വല്ല ചെലവാക്കാനും അവരോട് ഒന്നിച്ച് ഇരുന്ന് ഒരു തിരുവോണം സദ്യ ഒന്ന് കഴിക്കാനും എല്ലാവർക്കും ആഗ്രഹം കാണും. അതാണ് പ്രത്യേകിച്ച് കേരളീയർക്ക്. കേരളത്തിലും കേരളത്തിലും മാത്രമല്ല, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഓണം ഉണ്ടായിരുന്നു.
0: അങ്ങനെ അടിച്ചു പൊളിച്ചു പോകണം.
1: ആ, തീർച്ചയായിട്ടും നല്ല ഓണമായിരുന്നു.
0: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരികിലെത്തി നമ്മുടെ വർഗീസ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: கோபம்
1: BDC கோபம் ஹெல்தி ஓணம் CBC லிபிட் ப்ரொஃபைல் TSH தொடங்கி 40 பரம் பாராமீட்டர்ஸ் ஓணம் பேக்கேஜில் வரும் 1299 ரூபாய்க்கு பர்ச்சேஸ் செய்யாம். ஃபார் ஃப்ரீ ஹோம் சாம்பிள் கலெக்ஷன் கான்டாக்ட் 0471-310-700
2: விஜயா டயக்னோஸ்டிக் சென்டர் விஜயா ஜூபிலி ஹாஸ்பிட்டலின் சமீபம் கொட்டாரக்கர
3: விஷால் ஆப்டிக்கல்ஸ் மிதமாய நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம் Lotus Road Private Bus Stand സമീപം പുലമൺ കൊട്ടാരക്കര
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026 സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ് ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ
4: ലെക്സൺ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്താണ് നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികളെത്തി നമ്മുടെ വർഗീസ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടൻ പറഞ്ഞു 8 വർഷമായിട്ട് ഇപ്പൊ ടാക്സി രംഗത്ത് പ്രവർത്തിക്കുകയാണ്, അതിന് മുന്നേ ഗൾഫിലായിരുന്നു പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത്?
1: പ്രവാസി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോരുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പിന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തം കൊണ്ടാണ് മെയിൻ റീസൺ അതാണ്. പിന്നെ തിരിച്ചു വന്നതാ, തിരിച്ച് നമുക്ക് പോകാം, പ്രശ്നമില്ല. ഇപ്പം പോകായിരുന്നു, ഇടയ്ക്ക് അവർ വിളിക്കുകയും ചെയ്തു, പോകുന്നില്ല. അതായത് കുഞ്ഞുങ്ങളുടെ പഠിത്തമാണല്ലോ നമുക്ക് മെയിന്. പൈസ ഒരു സമയത്ത് ഇന്ന് വരും, നാളെ പോകുന്നു, പൊതുവെ നമ്മൾ ചൊല്ലുണ്ട്, കറക്റ്റാ അത്. അത് എന്നാലും നമ്മളെ മക്കളെയാണ് നമ്മൾ നോക്കേണ്ടത് എപ്പോഴായാലും. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്.
0: തീർച്ചയായിട്ടും നമ്മളെ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ മക്കളുടെ ഭാവിയെ പറ്റി ചിന്തിക്കാത്ത പേരൻസ് ഒക്കെ കേൾക്കേണ്ട കാര്യമാണ് നമ്മുടെ വർഗീസേട്ടൻ പറയുന്നത്. പൈസ ഇന്ന് വരും, നാളെ പോകല്ലേ, പക്ഷെ നമ്മുടെ മക്കളുടെ ഭാവി ഓർത്ത് മാത്രമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതാണല്ലോ നമുക്ക് വേണ്ടുന്നത്. ദൈവം തന്ന ദാനം തന്ന പിള്ളേർ കുഞ്ഞുങ്ങളല്ലേ, അവരെ വളർത്തുക, അവർക്ക് നല്ലൊരു ഭാവി കൊടുക്കുക, അതാണ് നമുക്ക് ഇനിയുള്ള ഉത്തരവാദിത്തം.
0: തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയുള്ള അച്ഛനാണ്? ഭയങ്കര കർക്കശക്കാരനായ സ്ട്രിക്റ്റ് ആയ അച്ഛനാണോ, അതോ മക്കളുടെ കൂടെ ചില്ലായിട്ട് വൈബാട്ട് നിൽക്കുന്ന അച്ഛനാണോ?
1: അങ്ങനെയൊന്നുമില്ല. അവരുടെ കൂടെ തന്നെ നിന്ന് അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛനാണ്.
0: മക്കൾക്ക് അച്ഛനോട് എന്ത് തുറന്നു പറയാം?
1: തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ നമുക്ക് മക്കളുടെ കൂടെ തന്നെ നിൽക്കണം. അല്ലാതെ ഇപ്പം ചിനിമസിൽ പിടിച്ചൊക്കെ നിന്നുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേരുടെ നടക്കത്തിൽ
0: പഴയ പിന്നെ പറയുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്, ആ വല്യപ്പന്മാരും വരെ ഉണ്ടായിരുന്നു. അവരൊക്കെ നിന്ന് നോക്കി കഴിഞ്ഞാൽ പോലും ഞങ്ങൾ ഓടുമായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടം മാറി. ഇപ്പം നമ്മളേക്കായും ഇപ്പം ഏകദേശം ഇപ്പം ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു അവൾ 8-9 വയസ്സുള്ള പെണ്ണായാലും ആണായാലും അവൾ സംസാരിക്കുന്നത് നമ്മളേക്കായും ഇരട്ടി നല്ല ഇതായിട്ട് അവർ സംസാരിക്കുന്നത്. അവർക്ക് അറിയുകയും ചെയ്യാൻ കാര്യം, അവർക്ക് പക്കത്ത് കൂടി വരികയാണ്.
0: തീർച്ചയായിട്ടും. കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളുടെ മനോഭാവത്തിലും ചിന്താഗതിയിലും സംസാരത്തിലൊക്കെ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ?
1: തീർച്ചയായിട്ടും മാറ്റം വരുന്നുണ്ട്. മാറ്റം പലയിടത്ത് നമുക്ക് കാണുകയും ചെയ്യാം.
0: അത് നല്ലതുകൊണ്ട് മോശമുണ്ടല്ലോ അതിന്?
1: അതിനകത്ത് മോശം വഴിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഇപ്പം പൊതുവെ ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഡ്രഗ്സിൻ്റെ ഇടപാട് കൂടുതലായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കയറിയ സർക്കാർ തന്നെ ആദ്യം തന്നെ അത് തൂഫാൻ എന്ന രീതിയിൽ തുടങ്ങിയതും. ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചേക്കുന്നത്. അത് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോഴാണ് പിള്ളേര് വേറെ മരച്ചില്ലകളിലേക്ക് തേടി പോകും.
0: തീർച്ചയാണ്, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സർക്കാർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മുൻപോട്ടും വളരെ ആക്റ്റീവായിട്ട് പോകാൻ നമ്മൾ പ്രാർത്ഥിക്കാം. അതിന്റെ കൂടെ പൊതുജനങ്ങൾക്കും പങ്കുചേരാം അല്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ നമ്മൾ പോകണം, ശ്രദ്ധിക്കുകയും വേണം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ എന്നാലും ചേട്ടാ, സന്തോഷം എന്ന് പരിചയപ്പെടുന്നത്, ഞാൻ പരിചയപ്പെട്ട ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് വർഗീസ് ചേട്ടൻ, കേട്ടോ?
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരികിൽ എത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് വർഗീസ് ചേട്ടനാണ്, കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി
7: സമ്മാനങ്ങളും.
8: നമ്മളിങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
9: എന്റെ പേര് ശുഭു.
8: ശുഭു ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
9: വീടടുത്ത പള്ളിക്കൽ.
8: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
9: വീട്ടിൽ ഭാര്യയും ഒരു മോളും.
8: മകൾ എന്താ ചെയ്യുന്നേ?
9: അവള് +1
8: പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
9: ഞാൻ ലോട്ടറി കച്ചവടം.
8: ലോട്ടറി കച്ചവടമാണ്. ഓക്കെ, ബാഹ്യക്കുറി കച്ചവടമാണ്. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ?
9: കുഴപ്പമില്ലാതെ പോകുന്നു.
8: കുഴപ്പമില്ലാതെ
9: പോകുന്നുണ്ട്.
8: എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്? ജോലി
9: നമുക്ക് അതേ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ശരീര ബുദ്ധിമുട്ട്.
8: അപ്പൊ എത്രാമത്തെ കച്ചവടമാണ് ലോട്ടറി കച്ചവടം?
9: ഞാനിപ്പോ 3-4 കൊല്ലമായി.
8: 3-4 കൊല്ലമായി. ഓക്കെ, അപ്പൊ ഈ ലോട്ടറി ചേട്ടന്മാരെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സീരിയൽ നമ്പറിന്റെ അവസാന നമ്പർ ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യയോ എന്തോ വന്നു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു പ്രൈസ് അടിക്കാൻ എന്തോ ചാൻസ് കൂടുതലാണ് എന്ന്. ഇതിൽ ഏതോ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ അത് ഏത് നമ്പർ ആയാലും അങ്ങനെ എന്തെങ്കിലും ഒരു പറച്ചിലുണ്ട്. സത്യമാണോ? വാസ്തവമുണ്ടോ?
9: അത് ചിലവരുടെ വിശ്വാസമാണ്. ഇത് ഭാഗ്യമാണല്ലോ. അതാണ്, അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യ നമ്പറുണ്ട്. അല്ലാതെ അതിനകത്ത് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് അതൊരു വിശ്വാസമാണ്.
8: ചേട്ടനോ?
9: നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എന്നും പ്രൈസ് വീഴണമെന്ന് ആഗ്രഹിക്കുന്നു.
8: നമുക്ക് ലോട്ടറി മതി അല്ലേ?
9: നമുക്ക് എന്നും പ്രൈസ് വീഴുമ്പോൾ എന്നും കച്ചവടം നടക്കും. പക്ഷേ അത് വല്ലപ്പോഴും ഒക്കെ വീഴും. അത് ആ സമയത്തൊക്കെ നല്ല കച്ചവടങ്ങൾ നടക്കും, അങ്ങനെയുള്ളൂ.
8: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പേര് അന്വർത്ഥമാക്കുന്ന വിധം ഭാഗ്യക്കുറിയാണ്. അപ്പം ഭാഗ്യമാണ് എല്ലാത്തിലും ഉപരി അല്ലേ?
9: ഭാഗ്യമാണ്, അത് ഓരോ മനുഷ്യന്റെ ഭാഗ്യമാണ്. ഇന്നിപ്പോ എനിക്ക് നല്ല സമയമാണെങ്കിൽ ചിലപ്പം ഇന്ന് എനിക്ക് പ്രൈസ് കാണും, നാളെ മോശമാണെങ്കിൽ അതൊന്നും കാണില്ല.
8: അല്ലാതെ നമ്പറിലൊന്നും ഇല്ല.
9: ആ നമ്പറിൽ നമ്മളങ്ങനെ പറയുന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങൾ, വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾക്കിപ്പോ എനിക്കിപ്പോ ഒരു വിശ്വാസമുണ്ട്, 8-9 ഒക്കെ എനിക്കൊരു വിശ്വാസമുണ്ട്. അതേപോലെ ഓരോ വ്യക്തികൾക്കും അതിനകത്ത് ഓരോ വിശ്വാസം. ചിലർ 2 എടുക്കും, ചിലർ 3 എടുക്കും, ചിലപ്പോൾ ഒറ്റ സംഖ്യ എടുക്കും, ഇരട്ട സംഖ്യ. അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ലോട്ടറി എടുക്കുന്നത്. അത് ചിലപ്പോൾ അത് അവരൊക്കെ നല്ല സമയമാകുമ്പോൾ അത് വീണിരിക്കും.
8: അപ്പൊ ചേട്ടൻ അടിച്ച ഏറ്റവും വലിയ പ്രൈസ് ഏതാ?
9: എനിക്ക് 60,000 അടിച്ചിട്ടുണ്ട്.
8: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോട്ടെ, ഇന്ന് പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം കേട്ടോ.
9: ഓക്കെ, താങ്ക്
8: യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെടുന്നത് ലോട്ടറി ജീവനക്കാരനായ ഷിബു ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരികിൽ എത്തിയെന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുന്ന ഇടയിൽ ഒരു പരിചയമുള്ള മുഖത്തെ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ആ വ്യക്തി പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇൻട്രോ ആവശ്യമില്ല. അതായത് നമ്മൾ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ആക്റ്റീവ് ആയ വ്യക്തിയാണ്. അത് മറ്റാരുമല്ല പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീന മാമാണ്. ഹലോ മാം.
1: ഹലോ ഹലോ,
0: ഇങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. പ്രത്യേകമായ രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു.
0: ശരി ശരി, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങിയത്?
1: വളരെ ചെറുതായി തന്നെ പൊളിറ്റിക്സ് താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു. ഫാമിലി പൊതുവെ രാഷ്ട്രീയം പറയുന്ന ഒരു വീടാണ്, രാഷ്ട്രീയപരമായിട്ട് സ്ഥാനമാനങ്ങൾ ഒക്കെ വഹിക്കുന്ന ഒരു വീടാണ്. ചെറിയ രീതിയിൽ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു എന്റെ അമ്മ, അവൻ അദ്ദേഹം മരിച്ചുപോയി. അപ്പോ അമ്മ അത്യാവശ്യം ടീച്ചറായിരുന്നതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിലുണ്ടായിരുന്നു, അധ്യാപക സംഘടനയിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെറിയ രീതിയിലുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പക്ഷെ നിരന്തരമായി രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായിരുന്നു. വളരെ ചെറുതലെ തൊട്ട് കേട്ട് വളർന്നൊക്കെയും പൊളിറ്റിക്സ് ആയിരുന്നു. അപ്പൊ ആ ഒരു പക്ഷെ അതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു.
0: മുൻപത്തെ ജീവിതത്തെ പറ്റി കേട്ടിട്ടില്ല, അത് പറയുമോ?
1: ഞാൻ മുൻപും 2020 ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. 2025 വീണ്ടും മത്സരിച്ചു, അതേ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു. അതിനുശേഷം 2025 വീണ്ടും മത്സരിച്ചു, വിജയിക്കാനായി. അതല്ലേ സന്തോഷമുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം, എനിക്ക് മാമിനെ ഇപ്പോൾ ഒരാളെ കിട്ടുമ്പോൾ വളരെ അത്യാവശ്യം ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ വുമന്റെ ഫ്രീഡത്തെ പറ്റി സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആക്ച്വലി മാം എങ്ങനെയാണ് ഫ്രീഡത്തെ ഡിഫൈൻ ചെയ്യുന്നത്?
1: നമ്മൾ ഫ്രീഡത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഒന്ന്, ഫ്രീഡം ഒരു വ്യക്തിക്ക് നമ്മളുടെ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ മറ്റൊരാൾ മനസ്സിലാക്കണം ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള ബോധം നമ്മുടെ സമൂഹത്തിലില്ല. ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുള്ളത് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ തന്നെ ലിബർട്ടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റൊരാളുടെ മൂക്ക് തുടങ്ങുന്നത് വരെ എനിക്ക് കൈനീട്ടാമെന്നാണ്. അപ്പൊ അതുവരെ കൈനീട്ടാം. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ ഒരു വ്യക്തി, അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തതും. ആ സ്വാതന്ത്ര്യം തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് കാണുന്നത് തടയാനാണ് നിയമനിർമ്മാണങ്ങൾ, നിയമ സംവിധാനങ്ങൾ ഈ നാട്ടിലുള്ളതും. അപ്പൊ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ആഹാരത്തിലായാലും വസ്ത്രത്തിലാണെങ്കിലും അഭിപ്രായത്തിലായാലും പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എപ്പോഴും ഒരു ചർച്ചാ വിഷയമായിട്ട്, ഇപ്പൊ റീസെന്റ്ലി ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വസ്ത്രധാരണത്തെ കുറിച്ച് എപ്പോഴും ഒരു കോൺട്രഡിക്ഷണൽ ഡിസ്കഷൻസ് ഉണ്ട്. നമ്മൾ ഒരാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പക്ഷെ എനിക്കത് ഇഷ്ടമല്ലായിരിക്കും, എന്നിരുന്നാൽ പോലും ഞാൻ അതിൽ ഇടപെടേണ്ട ആളല്ല. ആ ബൗണ്ടറി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജോലിയല്ല മറ്റൊരാൾ എന്ത് ധരിക്കണം തീരുമാനിക്കണം. നമുക്കത് കാണുമ്പോൾ ചിലപ്പോൾ അരോചകമായിട്ട് തോന്നിയേക്കാം, നമുക്ക് ഇഷ്ടക്കേടുകൾ തോന്നിയേക്കാം. ചിലർ പറയാറുണ്ട് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതിൽ ചിലർ, എല്ലാവരെ കുറിച്ചുള്ള ചിലർ മറ്റെന്തോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് വെരി ഓപ്പൺ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത് ആണെങ്കിൽ നമുക്കെന്താണ്? അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ മറ്റൊരാളെ പരിപൂർണമായി അയാളുടെ ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കുക, നമ്മൾ വിട്ടുകളയുക. നമുക്കത് കാണുമ്പോൾ അസ്വസ്ഥതയുടെ അങ്ങോട്ടൊക്കെ നോക്കാതിരിക്കുക. ആൻഡ് മോർ ഓവർ, നമ്മൾ മനസ്സിലാക്കുക ഈ സൊസൈറ്റി ഇങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും ഇടമുള്ള സ്ഥലമാണ്, എല്ലാ മനുഷ്യർക്കും വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക. അപ്പോൾ ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഫ്രീഡത്തിന് പ്രൈമറി ഡെഫിനേഷൻ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ബോധം മറ്റൊരാൾക്ക് ഉണ്ടാവുമ്പോഴാണ് എന്റെ ഫ്രീഡം പൂർണ്ണമാകുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അതിൽ പറയും ഫ്രീഡത്തെ പറ്റി എനിക്കൊന്ന് സംസാരിക്കാനല്ല കേട്ടോ. അപ്പൊ ഏതായാലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഫ്രീഡത്തെ പറ്റി സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പൊതുബോധത്തിന്റെയും പേരിൽ മറ്റുള്ളവരുടെ പ്രൈവസിക്കും ഫ്രീഡത്തിന്റെ മേൽ നമ്മളൊരു വിലങ്ങുതടിയാവാതിരിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. അപ്പൊ ഏതായാലും നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരകിലെത്തി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മലയാളിക്ക് സുപരിചിതയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ശ്രീനാദേവി മേടത്തോടാണ്. അപ്പൊ എന്തായാലും മേടത്തോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സ് ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സ് ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സ് ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: Yes, once again we are back on Radio 1 TV with me RJ Srishant on Astraya FM 19 adinappum natarkuppum ee samayathil nammal angarathu nammal railway station il thottarilethi Pathanamthitta jilla panchayat angamaya Srimathi Srina Devi madathodu ingane vartanam parannirikkayirunnu appo endale madathodu korchu karyangal koodi chodikkanu appo madam ipo ee nammude FM kettodirikkunna oru paadu streegal undu oru paadu cherppakaraya penkuttigal undu appo avarku kodikkan parana oru piece of advice endanu
1: angane njan angane oru upadesham kodukkan I am nobody to give an advice to anybody or I am nobody to judge anybody appo അതാണ് എന്റെ ബേസിക് എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. കൊടുക്കാനായിട്ട് അഡ്വൈസസ് ഒന്നുമില്ല. വളരെ ജീവിതം വളരെ മനോഹരമാണ്. അത് തിരിച്ചറിയുക. വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ അവസാനിച്ചു എന്ന്. നമുക്കിനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരിക്കും. ഒരുപക്ഷെ നമുക്ക് വലിയ സഹായമായിട്ട് നിന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ അവർ പോലും ഇല്ല എന്നൊക്കെ ഒരു പക്ഷേ തോന്നിയേക്കാം. അപ്പൊ അന്നേരം ലൈഫ് അവിടെ എൻഡ് ചെയ്തിട്ട് പോവാണ്ടിരിക്കുക. എനിക്ക് അവിടെ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് ഉറപ്പായിട്ടും കാത്തിരിക്കുക. ഏത് രാത്രിക്കും കാത്തിരിക്കണം ഒരു പ്രഭാതം ഉണ്ടാവാൻ. ആ കാത്തിരിപ്പ് നമ്മുടെ യങ് ജനറേഷൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ മുൻ തലമുറകളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 80s, 90s, 60s, 70s എല്ലാവരും വന്നത് ആ ഒരു രാത്രി ഇരുട്ടുള്ള രാത്രി കടന്നാണ്. അത് തിരിച്ചറിയുന്ന സ്ട്രോങ് ആയിട്ടുള്ള വളരെ ചിന്താശേഷിയുള്ള ഒരു യങ് ജനറേഷൻ ആയിട്ട് നമ്മൾ വളർന്നു വരണം. അങ്ങനെയുള്ള ഒരു സന്ദേശം നമ്മുടെ കമ്മിങ് ജനറേഷന് കൊടുക്കുവാനും നമുക്ക് സാധിക്കണം.
0: തീർച്ചയായിട്ടും സന്തോഷമായി പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ ചാനൽ ചർച്ചയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടില്ല, അതിന്റേതായ സന്തോഷം അറിയിക്കാണ് കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം. വളരെ അദൃശ്യമായിട്ട് വിളിച്ച് കാണാൻ സാധിച്ചത് ഈ FM കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ പ്രാദേശികമായിട്ട് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവുക, അതിനായിട്ട് യങ്സ്റ്റേഴ്സ് തന്നെ അതിന്റെ മുന്നിൽ നിൽക്കുക, അത് നമ്മുടെ നാട് സ്വീകരിക്കുക, ഇതാണ് നമ്മുടെ നാട് ആഗ്രഹം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര,
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: അച്ഛനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ ആനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ രണ്ട് വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ വമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദലജ് ഡിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ബോബു നന്ദലജ് ഡിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്നത്തെ ദിവസം കാസറ്റ് കഫേയിൽ നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 2 മണി വരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 2919090 0474 2919090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 9526649090. രതീഷ് വേഗ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റി നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൻ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ്കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൻ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: കെട്ടിട പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ
5: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് approved ISO certified civil engineers and builders. Contact 944-771-7171.
6: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand-ന് സമീപം പുലമൺ കൊട്ടാരക്കര.
7: Yasit Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കാലർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? ചേട്ടാ, റേഡിയോയുടെ അടുത്ത് നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ഹലോ, ആ ഓക്കെ ചേട്ടാ, ആദ്യമായിട്ടാണ് വിളിക്കുന്നേ. നമ്മള് കട്ട് ചെയ്യാറില്ല, കോള് ഓൾറെഡി കട്ടായി പോകുന്നതാണ് കേട്ടോ.
9: തിരിച്ചു വിളിക്കാൻ പറ്റുമോ?
8: നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല.
9: പറ്റൂലോ?
8: അപ്പൊ അടുത്ത കോള് വരുമ്പോഴേക്കും കോള് ഓൾറെഡി അതിലായി പോവൂല, അതുകൊണ്ടാണ് കേട്ടോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കാണ്. എന്തോ, എല്ലാരും സുഖമായിട്ടിരിക്കാണ്? ആ ഓക്കെ. അപ്പൊ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? രണ്ടുപേരും പാടുന്നോ? ഓക്കെ, പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ടമാണ് അല്ലെ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, ഭാര്യക്ക് വേണ്ടിട്ട്. ഭാര്യയുടെ പേരെന്താ?
9: ജയലക്ഷ്മി.
8: ജയലക്ഷ്മി, ഓക്കെ. അപ്പൊ ജയലക്ഷ്മി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ അതെ, ഒരു തവണ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് തുളസീധരൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. കക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജാനകിയമ്മ പാടിയിട്ടുള്ള മണവാളൻ പാറ, ഇത് മണവാട്ടിപ്പാറ എന്ന പാട്ടാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് KV മാധവൻ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ തുളസീധരൻ ചേട്ടന്റെ പ്രിയപ്പെട്ട ഭാര്യ ജയലക്ഷ്മി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രിയ FM. ഇന്ന് 7th പിറന്നാളായ ജോർജ് കുട്ടന് ആശംസകളോടെ മങ്കി പെൻ മൂവിയിലെ എൻ കണിമലരെ എന്ന ഗാനം വെച്ചു തരണേ പ്ലീസ്. ചേച്ചിയുടെ കൊച്ചുമകനാണ് ജോർജി. സ്നേഹത്തോടെ മിനി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഫ്രം വൈപ്പിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ന് മിനി ചേച്ചിയുടെ മകൻ ജോർജ് കുട്ടന്റെ ബർത്ത്ഡേ ആണ്. ജോർജ് കുട്ടൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ് ഈ ഒരു ബർത്ത്ഡേ. ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ജോർജ് കുട്ട. അപ്പോൾ മോന് വേണ്ടിയിട്ട് നമ്മുടെ മിനി ചേച്ചി സ്നേഹത്തോടുകൂടി ചോദിച്ചിരിക്കുന്ന പാട്ട് ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നേഹാ വേണുഗോപാൽ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ജോർജ് കുട്ടിന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 04 0742919090 0474-2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നേഹ വേണുഗോപാൽ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: ഈ ഓണത്തിന് കിട്ടുന്ന ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
5: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ

0: ശാന്ത ചേച്ചി, നെടിയവിളയിൽ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഹാപ്പി ആയിട്ട് പോകുന്നു. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
1: ഓണമൊക്കെ അടിപൊളിയായിരുന്നു.
0: അടിപൊളിയായിരുന്നു.
1: ചിലക്കുന്നോണ്ട് എനിക്ക് മോള് പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഉറക്കമായില്ലല്ലോ.
0: ആ, ഉറക്കമായില്ലല്ലോ, അതുകൊണ്ടാണ്.
1: കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്.
0: ഓക്കെ, അപ്പൊ കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ട് ചോദിക്കാനായിട്ട് വിളിച്ചതാണല്ലേ?
1: അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. ഓണം ഇരിക്കുമ്പോൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ചു. അവര് നല്ല പാടുന്നുണ്ടായിരുന്നു, കണ്ണാൻ തുമ്പി.
0: ഓക്കെ, പാട്ട് പാടുന്നുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ശ്രേയക്കുട്ടി എന്ത് പറയുന്നു?
1: കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പാട്ട് പഠിച്ചോണ്ടിരിക്കുക, ഒരു നാടൻ പാട്ട് പഠിച്ചോണ്ടിരിക്കുക മോള് പാടാനായിട്ട്.
0: ഓക്കെ,
1: ഇന്ന് പാടുന്നില്ല.
0: ഇന്ന് പാടുന്നില്ല, പാട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
1: മോളെ താക്കോത്തി കാവിലെ അപ്പൻ താടിയിലെ കണ്ണാൻ തുമ്പി പോരാ മോളുള്ള പാട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയും, പിന്നെ ഈ പാട്ട് കേൾക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ മനസ്സിന് വേണ്ടി ഞാൻ ചോദിക്കുന്നു. പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ?
0: എല്ലാവർക്കും സുഖമായിട്ടിരിക്കാണ്. പതാരം കാരണം സുഖമായിട്ടിരിക്കാണ്.
1: പതാരക്കാരനെ ഞാന് ഒന്ന് വരത്തി വെച്ചേക്കുവാ. നെടിയോളെ കൂടെ പോകുമ്പോഴേ അവിടെ നോട്ടം ഇട്ട് വെച്ചേപ്പുണ്ട് കൊറേ പേര്.
0: നോട്ടപ്പുള്ളിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അന്വേഷണം പറഞ്ഞേക്കാട്ടോ.
1: പറയണേ മോളെ, ഇന്നലെ അനുഷമ്മക്ക് പനിയായിരുന്നു, ഇപ്പൊ കുറവുണ്ടോ?
0: അനുഷയ്ക്ക് ഇപ്പൊ കുഴപ്പമില്ല, കുറവുണ്ട്. എനിക്കും ചുമയാണ്, ചുമയുണ്ട്, അതൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
1: എന്തായാലും നല്ല വിശേഷമാണോ മോളെ? എല്ലാവർക്കും സുഖമാണോ?
0: സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരു പനി പിടിച്ച വിശേഷങ്ങളാണ് പൊതുവെ ഉള്ളത് പറയാനുള്ളത്.
1: ചെറിയ ചെറിയ പനിയും ചുമയൊക്കെ
0: ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ചേച്ചി പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളെയൊക്കെ ഉറക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അത്രയും ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള, നമുക്കൊരു നൊസ്റ്റാലജിയ ഫീല് ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ശാന്ത ചേച്ചിയുടെ അംഗൻവാടിയിലുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് അനാമിക കുട്ടി, എനിക്കൊരു സോങ് വേണം. ക്ഷണക്കത്ത് എന്ന മൂവിയിലെ ആകാശദീപം എന്ന് തുടങ്ങുന്ന സോങ് എന്റെ വീട്ടിലെ എല്ലാവർക്കും കൂടി വെച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 1990 റിലീസായിട്ടുള്ള ക്ഷണക്കത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ശരത്താണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. കൈതപ്പുറം സാറാണ് വരകിലെഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
9: Yasit Coffee.
10: Yasit Coffee.
9: Ivide ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
1: 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.
0: വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡ് മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു.
2: जो बेरोजगार नौजवान है, जो किसान गरीब शोषित पीड़ित किसान है, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूँ.
0: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. US ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ EU സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിനും തമിഴ്നാടിനും കൈമാറുകയും ചെയ്യും.
0: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. 5.5 ടൺ അവശ്യ മരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദി തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് തീരമിടിയാൻ കാരണമായത്. ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ് കേട്ടോ. ഹായ് അനാമിക, എനിക്കിന്ന് അവേ ഷൺമുഖി മൂവിയിലെ കാതലാ കാതലാ സോങ് വെച്ചു തരുമോ? എൻ്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വൈഫിൻ്റെ പേര് ശ്രുതി എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അവേ ഷൺമുഖി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഹരിഹരനും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ദേവയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ്റെ പ്രിയപ്പെട്ട വൈഫ് ശ്രുതി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ അനാമിക കുട്ടി. എനിക്ക് തീവണ്ടി മൂവിയിലെ ജീവാംശമായി എന്ന ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയലേഖ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. തീവണ്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രേയാ ഘോഷാലും ഹരിശങ്കറും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ടൊവിനോ തോമസ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണല്ലേ. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു പാട്ട് കൂടിയാണ്. ആൻഡ് ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് കൈലാസ് മേനോനാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ജയലേഖ ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പായ ലെക്സൺ ടാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
6: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: യെസ്, എങ്ങനെ? കാസറ്റ് കഫിയാണ് ആശ്രയ, FM 90 വിത്ത് മീ RJ അനാമിക. അപ്പോ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? സീത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കാൻ സമയമായില്ലേ? ഓക്കെ ചേച്ചി, റേഡിയോ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ആ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എല്ലാരും സന്തോഷായിട്ടിരിക്കാണ്. ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ. ഏതെങ്കിലും ഒരു പാട്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സീത ചേച്ചിയാണ്. സീത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സീത ചേച്ചിക്ക് വേണ്ടിയിട്ടും ഈ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എനിക്കൊരു പാട്ട് വേണമായിരുന്നു. ഇഷ്ടം എന്ന സിനിമയിലെ കണ്ടോ കണ്ടോ കണ്ടില്ല സുബ്രഹ്മണ്യൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം പട്ടാമ്പി. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഇഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. മോഹൻ സിത്താരയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ ദിലീപും നവ്യ നായരും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. നമ്മുടെ നവ്യ നായർ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇഷ്ടം. എന്തായാലും ഈ ഒരു സിനിമയിലെ ഈ ഒരു കണ്ടോ കണ്ടോ കണ്ടില്ല എന്ന പാട്ട് നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0472919090 4749 1990. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ഇഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. കൊല്ലം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026.
1: സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ.
2: ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
1: അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്.
2: ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
3: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം

0: അത് കിട്ടണ്ടായോ? നിങ്ങളെ വിളിച്ചാ കിട്ടണ്ടായോ?
1: എനിക്ക് ഒന്ന് ശ്രീശാന്ത് ഇരിക്കുമ്പോ കിട്ടാറുണ്ടെന്ന് തോന്നല്ലേ.
0: ആ മുന്നൂറാജ്യം ശ്രീശാന്തിനെ
1: കിട്ടാറുണ്ട്. ഓക്കെ, ഓടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോഹൻ ചേട്ടാ?
0: ഇങ്ങനെ പരിവത്തിന് പോയി
1: അടിച്ചു പൊളിച്ചോ?
0: ഓ, നമ്മള് ഇനിയിപ്പോ എന്തോ അടിച്ചു പൊളിച്ചു. മക്കളും ഒക്കെ 22-ാം തീയതി അങ്ങ് പോയി ആകത്ത്.
1: ആ
0: പിന്നെ ഞാനും വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഒരു പരിവത്തിനൊക്കെ
1: ഓണമൊക്കെ ആഘോഷിച്ചു അല്ലേ?
0: ഓക്കെ,
1: ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോ?
0: ഇല്ല, 2 മണി ആയിട്ട് കഴിക്കും.
1: നമ്മുടെ കാസർ കഫെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ അല്ലേ?
0: അതേ ഉള്ളൂ.
1: ഓക്കെ, അപ്പൊ ചേട്ടാ ഇനി ഏത് പാട്ടാ വേണ്ടേ?
0: ഹലോ മൈ ഡിയർ നമ്പറിനകത്ത് ചിത്ര ചേച്ചി യേശുദാസിയേട്ടനും പാടിയ
1: ഏത് പാട്ടാ?
0: അതില് നീയൻ കിനാവോ എന്നുള്ള പാട്ട്.
1: ഓക്കെ, അടിപൊളി പാട്ടാണ്. രണ്ടുപേരും പാടുന്നോ? ഓക്കെ, നേരിട്ട് വരുമ്പോ അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മോഹൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടി ഗംഭീരമാക്കിയിട്ടുള്ള നീയൻ കിനാവോ എന്ന പാട്ടാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് രഘുകുമാർ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. നമ്മുടെ പ്രിയദർശൻ സാറിന്റെയും ലാലേട്ടന്റെയും കോമ്പോയിൽ വന്നിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മോഹൻ ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടും കാസർ കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ചേച്ചി, എന്റെ പേര് അനശ്വര. എനിക്കൊരു പാട്ട് വെച്ചു തരാമോ? ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ട് ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അനശ്വര കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനശ്വര ചോദിച്ചിരിക്കുന്ന പാട്ട് ദേവദൂതൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രാമ്മയും പി ജയചന്ദ്രനും പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദേവദൂതൻ എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളുള്ള ഒരു സിനിമയാണല്ലേ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ അനശ്വരയ്ക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: BDC Koppam Healthy Onam, CBC, Lipid Profile, TSH, Thudangi, 40-param Parameters, Onam Package-il Varum 1299 Rupaykku Purchase Cheyyam. For Free Home Sample Collection, Contact 0471-3100-700.
8: Vijaya Diagnostic Centre, Vijaya Jubilee Hospital, Sameebam, Kottarakara.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
10: ഇസ് ഇറ്റ് 66557?
11: യെസ്.
10: മേ ഐ സ്പീക്ക് ടു മിസ് സുനിത മേനോൻ?
11: നോ, ഇറ്റ്സ് റോങ് നമ്പർ.

0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലാൽ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലാൽ ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലാൽ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി
8: സമ്മാനങ്ങളും.
9: കേരളത്തിൽ ഉടനീളം
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
11: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജലീല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രിയ FM 90 റേഡിയോ, ഹായ് അനാമിക. എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ എൻ പൂവേ പൊൻപൂവേ എന്ന ഗാനം വെച്ചു തരാമോ പ്ലീസ്. എന്റെ മക്കൾ എന്നിൽ നിന്നും അകന്നു നിൽക്കുകയാണ്, അതാണ് ഞാൻ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്. ഞാൻ ഈ പാട്ട് രണ്ടുവരെ ഒന്ന് പാടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജലീല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജലീല ചേച്ചി ആ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പാട്ട് ഇതാണ്.

ഐ വന്നല്ല അടിപൊളിയായിട്ട് ജലില ചേച്ചി ഒരു പാട്ട് നമുക്ക് പാടി തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജലില ചേച്ചിയുടെ അകന്ന് നിൽക്കുന്ന ദൂരെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ജാനകിയമ്മ പാടിയിട്ടുള്ള എൻ പൂവേ പൊൻപൂവേ എന്ന പാട്ടാണ്. ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ജലില ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജയനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant. Unastraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സപ്പം എന്തായാലും ഇന്ന് നമ്മുടെ ഭക്ഷണ പ്രേമികൾക്ക് വേണ്ടിയുള്ള ഒരു ലൗഡ് സ്പീക്കറുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളികളോട് കേരളവും ഈ നാളികേരവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? രാവിലെ ചൂടുള്ള പുട്ടിനൊപ്പം തുടങ്ങുന്ന ആ തേങ്ങയുടെ ഒരു യാത്ര, ഉച്ചയ്ക്ക് അവിയലിലും മീൻ കറിയിലും ചുറ്റിതിറിഞ്ഞ് വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കുന്ന കൊഴുക്കട്ടയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇലയടയിലൊക്കെ എത്തി നിൽക്കുകയാണല്ലേ. സത്യം പറഞ്ഞാൽ ഈ തേങ്ങ ചുരുകാത്ത ഒരു അടുക്കളയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. കേരം തിങ്ങും കേരള നാടെന്ന് നമ്മൾ വെറുതെ പറയുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പൊ എന്തിനായി പറയുന്ന ചോദിച്ചാല് അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് സെപ്റ്റംബർ 2 വേൾഡ് കോക്കനട്ട് ഡേ അഥവാ ലോക നാളികേര ദിനമാണ്. നമ്മുടെ സ്വന്തം കൽപ്പവൃക്ഷത്തിന്റെ ദിവസമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഫുഡ് സ്പെഷ്യൽ ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നല്ല നാടൻ വിഭവങ്ങളെ പറ്റി പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടതല്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ലോക്കൽ ലെവലിൽ നിന്ന് മാറിയിട്ട് നേരെ ഗ്ലോബൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ നമ്മുടെ മാത്രം സ്വന്തമാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയാട്ടോ. ലോകത്തിന്റെ പല കോണുകളിലും ഈ തേങ്ങ വെച്ചുണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി ഡിഷുകളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നാളികേരം അഥവാ തേങ്ങ മെയിൻ ഹീറോ ആയിട്ടുള്ള 7 ഇന്റർനാഷണൽ ഡിഷുകളെ പറ്റിയാണ്. നമ്മുടെ തായ്ലാന്റിലെ സ്ട്രീറ്റുകൾ മുതൽ കരീബിയൻ ദ്വീപുകളിലെ ബീച്ചുകൾ വരെ നീളുന്ന ആ ഒരു കിഡിലൻ ടേസ്റ്റ് ട്രിപ്പിലേക്കാണ് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ, ഈ പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ നമുക്ക് ലോകം ചുറ്റി കുറച്ച് ഫുഡ് അടിച്ചാലോ? എങ്കിൽ എങ്ങോട്ടും പോകാതെ കാത്തിരിക്കുക, രണ്ട് അടിപൊളി പാട്ടിന് ശേഷം നമുക്ക് വീണ്ടും തുടങ്ങാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലെക്സോണം 2026, ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സോണം.
4: ലെക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 Nadinopum Natarkopum. Appo in September 2 Loga Nalikeer Dinam athwa World Coconut Day ayidondane nammal indu paranju vannathu logathinte pala corner ninnulla variety coconut dishale kuchanallo. Appo nammude listile aadathe international dish like namukku pogam. Ee dishinte peru ketta thane oru variety feel cheyyum ketto. Adinte perana Aroscone Coco. Actually engane inde peru kelkumbo endu vali sambhavam thonnule. ഇതൊരു ലാറ്റിൻ അമേരിക്കൻ ഡിഷാണ് കേട്ടോ. പ്രത്യേകിച്ച് കൊളംബിയൻ തീരപ്രദേശങ്ങളിലെ ആളുകളുടെ ജീവശ്വാസമാണ് ഈ ഒരു വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. സ്പാനിഷിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. വേറൊന്നുമല്ല, വെറും കോക്കനട്ട് റൈസ് അഥവാ നമ്മുടെ സ്വന്തം തേങ്ങാച്ചോറ്. പക്ഷെ നമ്മളുണ്ടാക്കുന്ന തേങ്ങാച്ചോറ് പോലെയല്ല ഇവരുണ്ടാക്കുന്ന കേട്ടോ. ഇതിന്റെ ടേസ്റ്റും ലുക്കും മേക്കിംഗും ഒക്കെ വേറെ ലെവലാണ്. ഇതൊരു സ്വീറ്റ് ആൻഡ് സാവറി കോമ്പിനേഷൻ ആണ്. അതായത് മധുരവും ഉണ്ടാവും, എന്നാൽ അതൊരു ഡെസേർട്ടും അല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കിയാലോ. ഇതിലെ ഏറ്റവും മെയിൻ ഹീറോ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. പിന്നെ നല്ല ലോങ് ഗ്രെയിൻ റൈസ്. നമ്മുടെ ബസ്മതി അരി പോലത്തെ നീളമുള്ള അരി കേട്ടോ. ശേഷം കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ പെരയില, അതായത് അവരുടെ നാട്ടിലെ ഒരുതരം ശർക്കരയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, ഒരൽപ്പം ഉപ്പ്, കുറച്ച് വെള്ളം. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണല്ലേ. അപ്പോൾ ഇനി ഇതുണ്ടാക്കുന്ന രീതിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ. ആദ്യം തന്നെ ഈ കട്ടി തേങ്ങാപ്പാല് ഒരു പാത്രത്തിൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കും. തിളച്ച് തിളച്ച് ഇതിലെ വെള്ളം മുഴുവൻ വറ്റി തേങ്ങാപ്പാലിലെ എണ്ണ പുറത്തു വരാൻ തുടങ്ങും. ഈ എണ്ണയിൽ കിടന്ന് ആ തേങ്ങാപ്പാലിന്റെ ബാക്കി വരുന്ന കൊഴുപ്പ് നന്നായിട്ട് ഫ്രൈ ആയി വരും. അത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ ചെയ്യും കേട്ടോ. ആൻഡ് ഈ കൊളംബിക്കാരുണ്ടല്ലോ, ഇതിനെ ചിറ്റോറ്റ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രൗൺ മിക്സ് ആണ് ഈ ഡിഷിന്റെ യഥാർത്ഥ ആത്മാവെന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ബ്രൗൺ കളറായ ചിറ്റോറ്റയിലേക്ക് നമ്മുടെ ശർക്കരയോ അല്പം പഞ്ചസാരയോ ചേർക്കാം. കൂടെ ഒരൽപ്പം ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കും. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കും. അപ്പോൾ ആ ചോറ് വെന്ത് വരുമ്പോഴുള്ള ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു കാരമലൈസ് ചെയ്ത തേങ്ങാപ്പാലിന്റെയും ശർക്കരയുടെയും ഒക്കെ ആ ഒരു കിടിലൻ അരോമ നമ്മുടെ കിച്ചൺ മുഴുവൻ നിറയും കേട്ടോ. അപ്പോൾ വെന്ത് വരുന്ന ഈ ഒരു ചോറ് കാണാൻ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാവും കേട്ടോ. ചെറിയൊരു ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു മധുരവും എന്നാൽ ആ തേങ്ങയുടെ റിച്ച് ആയിട്ടുള്ള ഫ്ലേവറും ഇടയ്ക്ക് ഉണക്കമുന്തിരി കടിക്കാൻ കിട്ടുമ്പോഴുള്ള ആ ഒരു ഫീൽ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആക്ച്വലി അവിടെയുള്ളവർ ഇത് വെറുതെ അല്ല കഴിക്കുന്നത് കേട്ടോ. സാധാരണയായിട്ട് നല്ല ക്രിസ്പി ആയ പൊരിച്ച മീനിന്റെയോ അല്ലെങ്കിൽ വറുത്ത ചിപ്സിന്റെ ഒക്കെ കൂടെയാണ് ഈ ഒരു റൈസ് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ചോറും മീൻ വറുത്തത് പോലെ അവിടുത്തെ ഒരു സൂപ്പർ ഹിറ്റ് കോംബോ ആണ് ഈ ഒരു ഡിഷ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കൊളംബിയക്കാരുടെ സ്വന്തം ആരോസ്കോൺ കൊക്കോ? കേൾക്കുമ്പോൾ തന്നെ വായിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വെള്ളം വരുന്നില്ലേ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ആരോസ്കോൺ കൊക്കോ എന്ന് പറയുന്നത് കേട്ടോ. സോ എന്തായാലും നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് അതായത് നാളികേരം വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന 7 ഇന്റർനാഷണൽ ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടോടുന്നോളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി ശ്രീഷ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: അരവിന്ദ് ആഘോഷം.
1: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും വേൾഡ് കോക്കനട്ട് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോകം ചുറ്റുമുള്ള തേങ്ങാ വിഭവങ്ങളുടെ കോക്കനട്ട് ഡിഷുകളുടെ ലിസ്റ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കൊളംബിയയിലെ ഒരു മെയിൻ കോക്കനട്ട് ഡിഷിനെ പറ്റി പറഞ്ഞു. സോ ഇപ്പോ കൊളംബിയയിൽ നിന്ന് നമ്മൾ നേരെ ഫ്ലൈറ്റ് പിടിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിലേക്കാണ് കേട്ടോ. ഈ ശ്രീലങ്കയും നമ്മൾ തമ്മിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര സാമ്യമാണ്. കാരണം അവരും നമ്മളെ പോലെ നല്ല കട്ട കോക്കനട്ട് ലവേഴ്സ് ആണ്. ശ്രീലങ്കക്കാരുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഐറ്റം പേര് പോൾ സംബോൾ. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നല്ലേ, പക്ഷെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ശ്രീലങ്കക്കാരുടെ സ്വന്തം തേങ്ങാ ചമ്മന്തിയാണ് ഗൈസ്. നമ്മുടെ നാട്ടിലെ ചട്നിയേക്കാൾ കുറച്ചുകൂടി കളർഫുള്ളും അതുപോലെ തന്നെ സ്പൈസിയുമാണ് ഈ ഒരു പോൾ സംബോൾ എന്ന് പറഞ്ഞ ഡിഷ്. പോൾ എന്ന് പറഞ്ഞാൽ സിംഹള ഭാഷയിൽ തേങ്ങയെന്നും സംബോൾ എന്ന് വെച്ചാൽ സാലഡ് അല്ലെങ്കിൽ ചട്നി എന്നുമാണ് അർത്ഥം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. മെയിനായിട്ട് നല്ല ഫ്രഷായി ചിരകിയ തേങ്ങ, കുറച്ച് ചുമന്നുള്ളി, അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽ മുളക് അല്ലെങ്കിൽ മുളക് പൊടി, പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ചേരുവയുണ്ട് മാൽഡി ഫിഷ് എന്ന് പറയും. വേറൊന്നുമല്ല, നമ്മുടെ ഉണക്കമീൻ അല്ലെങ്കിൽ മാസി, നമ്മുടെ ഈ കരുവാട് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ ഉണക്കമീൻ അങ്ങ് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നല്ല ഫ്രഷ് നാരങ്ങാൻ തരും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇതിന് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. മിക്സിയിലിട്ട് വെറുതെ അരച്ചെടുക്കുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിലെ പോലെ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ ഇടിക്കല്ലിലോ ഇട്ട് ഇടിച്ച് ചതയ്ക്കുന്നതാണ് ഇതിന്റെ ആ ഒരു ഒതന്റിക് രീതി എന്ന് പറയുന്നത്. ആദ്യം തന്നെ ചെറിയുള്ളിയും ഉപ്പും മുളകും കൂടി ഇട്ട് കല്ലിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. ശേഷം അതിലേക്ക് ഈ ഉണക്കമീനും കൂടി ചേർത്ത് ഒന്നുകൂടെ ചതയ്ക്കും. പിന്നെയാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. ഫ്രഷായി ചെറിയ വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ഇട്ട് പതിയെ പതിയെ ചതച്ച് മിക്സ് ചെയ്തെടുക്കും. ഒരുപാടങ്ങ് അരഞ്ഞു പോയി ടേസ്റ്റ് ആകുന്നത് കേട്ടോ. ആ ഒരു തേങ്ങയുടെ ടെക്സ്ചർ അങ്ങനെ തന്നെ നിൽക്കണം. ആൻഡ് ഈ മുളകും ഉള്ളിയും എല്ലാം കൂടെ തേങ്ങയുമായിട്ട് മിക്സ് ആയി വരുമ്പോൾ ആ വെളുത്ത തേങ്ങയൊക്കെ മാറി നല്ല അടിപൊളി ഒരു ഓറഞ്ച് റെഡ് കളറിലേക്ക് ഈ സംഭവം മാറും കേട്ടോ. അങ്ങനെ ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് കൂടി പിഴിഞ്ഞൊഴിക്കും. അതോടെ സംഭവം റെഡി. ഒന്ന് ചിന്തിച്ചോക്കെ, ഫ്രഷ് തേങ്ങയുടെ ഒരു ചെറിയ മധുരവും മുളകിന്റെ എരിവും ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും പിന്നെ നാരങ്ങയുടെ ആ പുളിയും കൂടെ ചേരുമ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ആക്ച്വലി ശ്രീലങ്കക്കാർ ഇത് സാധാരണ കഴിക്കുന്നത് ചൂടിടിയപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ റോസ്റ്റ് ബ്രെഡിന്റെ കൂടെയൊക്കെയാണ്. അതോ അല്ലെങ്കിൽ ചൂട് ചോറിനൊപ്പമാണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ചട്നിക്ക് പകരം ഈ ഒരു പോൾ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ ശ്രീലങ്ക ചട്നിയുടെ കൊതികൂർന്ന ടേസ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി പാട്ട് കേൾക്കാം. പാട്ട് കഴിഞ്ഞു വരുമ്പോൾ മറ്റൊരു രാജ്യത്തെ ഒരു ഇന്റർനാഷണൽ ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വെറുതെ ആയിരിക്കും. സോ ആരെങ്കിലും പോകണ്ട, സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
2: അറിഞ്ഞില്ലേ? നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant Unashraya FM 90 Nadinoppum Natarkoppum. Yes, appo endala nammal angrade in world cockle day il nammal sondam thenga vechi thayaraka sadikina kurashadhigam international dish le pettiyana innu loudspeaker lode ine parnjondirikkunna to appo nammal break ne munne Sri Lanka ile aa oru special chutney petti adayathu pol sambaline petti arnjalle appo ini nammal flight kerunnu engottana nariyo nammal American continent le kaana മെക്സിക്കോയിലും ബ്രസീലിലും ഒക്കെ പോയാൽ നമ്മൾ മല്ലൂസറെ പോലെ തന്നെ കട്ട കോക്കനറ്റ് ഫാൻസാണ് അവിടെയുള്ളവരും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ വിഭവം അവിടെ നിന്ന് തന്നെയാണ്. മെക്സിക്കൻ സ്ട്രീറ്റിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കിഡിലൻ സ്വീറ്റ് ഐറ്റം ഉണ്ട്. ഇതിന്റെ പേരാണ് കൊക്കാഡാസ്. പേര് കേട്ടിട്ട് ഞെട്ടാനൊന്നും ഇല്ല കേട്ടോ. സംഗതി നമ്മുടെ സ്വന്തം തേങ്ങാമിട്ടായി അല്ലെങ്കിൽ കോക്കനറ്റ് ലഡുവാണ്. അതിന്റെ ഒരു മോഡേൺ ഇന്റർനാഷണൽ കസിൻ ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. പക്ഷെ ടേസ്റ്റ് വേറെ ലെവലാണ്. വെറും ഒരു മധുര പലഹാരം മാത്രമല്ല, പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്കാണ് ഈ ഒരു കൊക്കാഡാസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വലിയ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന വളരെ ചുരുക്കം ചില സാധനങ്ങൾ മതി. മെയിൻ ആയിട്ട് വേണ്ടത് നന്നായിട്ട് ചെറിയ തേങ്ങയാണ്, പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഇല്ലേ അത് തന്നെ, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് വാനില എസൻസ്, ഒപ്പം ഒരു മുട്ട. ഇനിയിപ്പോ മുട്ട വേണ്ടാത്തവർക്ക് അത് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷെ മുട്ട ചേർത്താൽ ഈ കൊക്കാഡാസിന് ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. ഇത്രയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ എടുക്കുക, അതിലേക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മിൽക്ക് മെയ്ഡ് തേങ്ങയിലേക്ക് വീഴുമ്പോൾ തന്നെ കാണാൻ അടിപൊളി ഭംഗിയാണ് അല്ലേ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വാനില എസൻസും അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുഴച്ചു കുഴച്ച് വരുമ്പോൾ ഇതൊരു പ്രത്യേക ടെക്സ്ചറിന് വരും കേട്ടോ. ആ ഒരു കണ്ടൻസർ മിൽക്കിന്റെ മധുരമെല്ലാം ആ ഒരു തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇനി ഇത് നമ്മുടെ കൈവിളയിൽ വെച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ചെറിയ ബോൾസ് ആയിട്ട് ഒരു ബേക്കിംഗ് ട്രെയിലേക്ക് എടുത്തു വെക്കാം. ഇനി അത് നേരെ അവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ അവനിൽ കിടന്നത് ബേക്ക് ആകുമ്പോൾ വരുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു വാനില എസൻസിന്റെയും തേങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചൂടാകുമ്പോൾ വരുന്ന ആ ഒരു കാരമൽ സ്മെല്ലും കൂടി മിക്സ് ആകുമ്പോൾ അതൊരു അടിപൊളി ഫീലിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ ആകും കേട്ടോ. അപ്പോൾ അത് പുറത്തെടുക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ പുറത്ത് നല്ലൊരു ക്രിസ്പി ലെയറും, പക്ഷെ ഉള്ളിലേക്ക് പോകുമ്പോഴോ കണ്ടൻസ്ഡ് മിൽക്കിന്റെയും ആ റിച്ചായ മധുരവും തേങ്ങയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും കൂടി നമ്മുടെ വായിക്കുള്ളിലിരുന്ന് അങ്ങനെ മെൽറ്റ് ആയി പോകും കേട്ടോ. അപ്പൊ എന്തായാലും വൈകുന്നേരം ഒരു കപ്പ് ചായയുടെ കൂടിയോ അല്ലെങ്കിൽ കാപ്പിയോടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മികച്ച ചോയ്സ് ആണ് കൊക്കാഡാസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത് അവർ ഞെട്ടിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ വീക്കെൻഡിൽ വീട്ടിൽ കൊക്കാഡാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നില്ലേ? അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സോ വേൾഡ് കോക്കനറ്റ് ഡേയിൽ നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ഒരുപാട് ഇന്റർനാഷണൽ കോക്കനറ്റ് ഡിഷുകളെ പറ്റി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ഇനിയും കുറച്ച് ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: ആശ്രയാ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Yes, appa endala innu naaligera dinamaana, World Coconut Day ayidondane, nammal innu Loudspeaker lode coconut vechu thayarakkan sadhikkunna korchadhigam international dishukale pettiyaanu paranjondirikkunnathu ട്ടോ. Appa breakinu munne nammal cocadasine petti paranju, aa oru cocadasine madhura naavil ninnu maarum munpu nammal nere parakkunnathu ini Philippines lekkaanu. ഏഷ്യൻ രാജ്യങ്ങളിൽ തേങ്ങ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഫിലിപ്പീൻസ്. അവിടുത്തെ ഒരു കൾട്ട് ക്ലാസിക് സ്നാക്കാണ് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ഐറ്റം. പേര് കേട്ടാൽ തന്നെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടോ. അതിന്റെ പേരാണ് ബുക്കോപ്പൈ. എന്താണ് ഈ ബുക്കോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഫിലിപ്പീൻസിലെ ടാഗ്ലോഗ് ഭാഷയിൽ ബുക്കോ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇളനീർ അഥവാ കരിക്കാണ്. അപ്പോൾ സംഗതി പിടികിട്ടല്ലോ. ശരി, അപ്പോൾ നമ്മുടെ ഇളനീർ വെച്ചുണ്ടാക്കുന്ന ഒരു കിടിലൻ പൈ ആണ് ഈ ബുക്കോപ്പൈ. ഫിലിപ്പീൻസിൽ പോയാൽ ഏതൊരു ബേക്കറുടെ മുന്നിലും ഒരു നീണ്ട ക്യൂ കാണാം ഈ ഒരു ചൂട് ബുക്കോപ്പൈ വാങ്ങി കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അത്രത്തോളം ഫിലിപ്പീൻസിലെ ഫേമസ് ആയ ഒരു ഡിഷാണ് ഈ ബുക്കോപ്പൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കിയാലോ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ചേരുവകൾ കുറച്ച് റിച്ച് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് നല്ല ഫ്രഷ് ആയ ഇളനീരിന്റെ വെള്ളക്കണ്ണ, അതായത് ആ തേങ്ങ കഷ്ണം, യങ് കോക്കനറ്റ് മീറ്റില്ലേ, അത് വേണം. പിന്നെ മൈദ, പിന്നെ ബട്ടർ, കുറച്ച് പഞ്ചസാര, ശേഷം ഇതിന്റെ ആ ഒരു ക്രീമി ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് പാല്, ദെൻ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കോൺഫ്ലോർ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ. ഇത്രയുമാണ് ഇതിന്റെ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത്. ഇനി ഇതുണ്ടാക്കുന്ന രീതി ശരിക്കും ഒരു മാജിക്കൽ പ്രോസസ്സാണ് കേട്ടോ. ആദ്യം തന്നെ മൈദയും വെണ്ണയും തണുത്ത വെള്ളമൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് പൈയുടെ ആ ഒരു സ്കിന്നിൽ ലെയർ ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചു വെക്കും. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് പാലും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഇളനീർ കഷ്ണങ്ങൾ കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കും. ശേഷം ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി കലക്കി ഒഴിക്കുമ്പോൾ ആ സാധനം പെട്ടെന്ന് നല്ല തിക്കായൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറും കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൈ ക്രസ്റ്റിലേക്ക് ഈ ക്രീമി ഇളനീർ ഫില്ലിംഗ് നല്ല കനത്തിൽ വെച്ചു കൊടുക്കും. അതിന് മുകളിൽ മറ്റൊരു ലെയർ മാവ് കൂടി വെച്ച് നന്നായിട്ട് സീൽ ചെയ്ത് നേരെ ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കും. അങ്ങനെ ഇത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണം കേട്ടോ. ചൂടോടെ ഒരു പീസ് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ പുറത്തെ ആ ഒരു ലെയർ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ഇളനീരിന്റെ കഷ്ണങ്ങൾ വായിക്കുള്ളിൽ അങ്ങനെ തടഞ്ഞ് ആ ഒരു മിൽക്ക് ക്രീമിന്റെ റിച്ച് ആയ ടേസ്റ്റ് കൂടി ചേരുമ്പോൾ അതൊരു വേറെ ലെവല് ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലും ഇളനീർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ലല്ലോ. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും ഫിലിപ്പീൻസിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഒതന്റിക് ഒറിജിനൽ ബുക്കോപ്പൈ വാങ്ങി കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ വേൾഡ് കോക്കനറ്റ് ഡേയിൽ കുറച്ച് ഫേമസ് ആയ വെറൈറ്റി ആയ 7 ഇന്റർനാഷണൽ കോക്കനറ്റ് ഡിഷുകളെ പറ്റിയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഫിലിപ്പീൻസിലെ രുചിക്കൂട്ടിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഫിലിപ്പീൻസിൽ നിന്ന് അടുത്ത രാജ്യത്തേക്ക് പറക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് അടിപൊളി ഒരു പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Astraya FM 90, Nadinopum, Natargopum. Yes, appo endalum in September 2, World Coconut Day aanu. Appo endalum ee Coconut Day il korchu international coconut dishukale pettiyaanu paranjondirikkunnu ṭo. Appo ini nammal povunnathu valare vyathyasthavum adilere swadishtavumaya oru Latin American dish ilekkaanu. Puerto Rico il ninnulla oru thanathu dessert aanu. Adinte peraanu Temblec. Spanish bhashayil Temblec ennal virakkunnathu allengil kulungunnathu ennaanu artham. Peru soochippikkunnathu pole thanne thodumbu ജെല്ലി പോലെ വരയ്ക്കുന്ന വളരെ മൃദുവായ ഒരു നാടൻ കോക്കനട്ട് പുഡിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ ജെലാറ്റിനോ അഗാറോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആയ ഇത് ക്രിസ്മസ് പോലെയുള്ള ആഘോഷ സമയങ്ങളിൽ പോർട്ടോറിക്കൻ വീടുകളിൽ നിർബന്ധമായും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡെസേർട്ട് കൂടിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ചേരുവകളെ പറ്റി അറിയാം. ആദ്യമായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാല്, ദെൻ തേങ്ങാ ക്രീം, കൂടുതൽ ക്രീമി ആകാൻ വേണ്ടിയാണ് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ കോൺഫ്ലോർ, ശേഷം ആവശ്യത്തിന് പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ശേഷം കറുവപ്പട്ട, കരയാമ്പൂ, ജാതിക്ക, ആൻഡ് ഫൈനലി അലങ്കരിക്കാൻ കുറച്ച് കറുവപ്പട്ട പൊടിച്ചതും മതി. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ചേരുവകൾ. ഇനി ഈ ഡെസേർട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടില് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. ആക്ച്വലി ഇത് അത്ര വലിയ സംഭവം ഒന്നുമല്ല. പറയുകയാണെങ്കിൽ ആദ്യമായിട്ടൊരു പാത്രത്തിൽ ആവശ്യത്തിന് കോൺഫ്ലോർ, പഞ്ചസാര, ഒരു നുള്ളുപ്പ് എന്നിവ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു ഡ്രൈ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാലും കോക്കനട്ട് ക്രീമും ചേർത്ത് കട്ടകെട്ടാതെ വളരെ സ്മൂത്ത് ആയിട്ട് ഇളക്കിയെടുക്കണം. നിങ്ങളുടെ പുഡിങ്ങിന്റെ യഥാർത്ഥ ടെക്സ്ചർ തീരുമാനിക്കുന്നത് ഈ ഇളക്കുന്നതിലെ പെർഫെക്ഷൻ ആണ് കേട്ടോ. ഇനി മിശ്രിതം ഒരു പാനിലേക്ക് മാറ്റി ചെറിയ തീയില വെച്ച് ചൂടാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയോ ഒന്നോ രണ്ടോ കരയാമ്പോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കൈയെടുക്കാതെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഈ മിശ്രിതം നന്നായിട്ട് കുറുകി ഒരു തിക്ക് ക്രീം പരുവത്തിൽ വരും. ആൻഡ് നന്നായിട്ട് തിളച്ച് കുമ്പളകൾ വന്ന് തുടങ്ങുമ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ഇളക്കിയ ശേഷം ഇതിൽ നിന്നും നമ്മൾ നേരത്തെ ഇട്ട കറുവപ്പട്ടയും കരയാമ്പും എടുത്തു മാറ്റുക. ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി ഈ ചൂടുള്ള മിശ്രിതം പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയ അച്ചിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് പാത്രത്തിലേക്കോ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് ചൂടാറിയ ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കുറഞ്ഞത് 4 മുതൽ 6 മണിക്കൂർ വരെ നന്നായിട്ട് തണുപ്പിക്കണം. എത്രത്തോളം തണുക്കുന്നു അത്രത്തോളം ഈ പുഡിംഗ് പെർഫെക്റ്റ് ആയി സെറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റായ പുഡിംഗ് പാത്രത്തിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് വളരെ പെതുക്കെ കമഴ്ത്തി മാറ്റാം കേട്ടോ. ഒരു ജെല്ലി പോലെ വിറയ്ക്കുന്ന സ്ലോ വൈറ്റ് നിറത്തിലുള്ള ഒരു പുഡിങ്ങിന് മുകളിലായിട്ട് കുറച്ച് സിനമൺ അഥവാ കറുവപ്പട്ട പൊടിച്ചത് വിതറി കൊടുക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും ട്രഡീഷണൽ രീതി. ആൻഡ് തേങ്ങാപ്പാലിന്റെ സ്വാഭാവിക രുചിയും കറുവപ്പൊട്ടയുടെ സുഗന്ധവും കോൺഫ്ലവറിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഡെസേർട്ട് ആയിട്ട് ഈ ടെംപ്ലേക്ക് മാറും. അപ്പോൾ വളരെ ചെറിയ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രുചി അനുഭവം തരുന്ന ഈ ഒരു ഡിഷ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. സോ എന്തായാലും നമ്മൾ അങ്ങനത്തെ ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേയിൽ 7 ഇന്റർനാഷണൽ കോക്കനട്ട് ഡിഷുകളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും നമ്മൾ അങ്ങനെ രാജ്യങ്ങൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇനിയും ഒരുപാട് ഡിഷുകളെ പറ്റി കേൾക്കാം. ഒരു ബ്രേക്കിന് ശേഷം സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Nattarkuppum. Yes, appo endala innu naaligera dinamaana, World Coconut Day aayidondane, nammal innu Loudspeaker lode coconut vechu thayaarakkan saadhikkunna korchadhigam international issue pettiyaanu paranjukondirikkunna ṭo. Nammude international therivukalil ettavum koodal aalukale aakarshikkunna valare paramparagathamaya oru vibhavathe pettiyaanu. Adinte peraanu Serape. Kaayshayil nammude naattile Palappathode saamyulla, ennal adinekkal alpam koodi kattiyullathum മൃദുവായതുമായ ഒരുതരം പാൻകേക്ക് ആണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ നിന്നാണ് ഈ വിഭവം ഉത്ഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ ചെറിയ മൺചട്ടികളിൽ വിറകടുപ്പിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഈ ഒരു ഡിഷ് ഇന്ന് ഇന്തോനേഷ്യൻ സ്ട്രീറ്റ് ഫുഡിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്. മധുരമുള്ളതും എരിവുള്ളതുമായ പല ഫ്ലേവറുകളിൽ ഇത് ലഭ്യമാണെങ്കിലും പാം ഷുഗർ സിറപ്പ് ചേർത്ത മധുരമുള്ള സെറാബിക്കാണ് എക്കാലത്തും ആവശ്യക്കാർ കൂടുതൽ കേട്ടോ. നമ്മുടെ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ഇതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും തേങ്ങാപ്പാലിന്റെ സമൃദ്ധമായ സ്വാദും ആരെയും കൊതിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് നല്ല ഗുണനിലവാരമുള്ള അരിപ്പൊടി, കട്ടിയുള്ള തേങ്ങാപ്പാല്, അല്പം ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, പഞ്ചസാര, ഉപ്പ്, പിന്നെ നല്ലൊരു മണത്തിനും നേരിയ പച്ച നിറത്തിനുമായിട്ട് പാൻഡൽ ഇലകളുടെ സത്ത എന്നിവയാണ് സെറാബിക്ക് വേണ്ടത്. ഇതിനൊപ്പം വിളമ്പാൻ കിഞ്ച എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം സ്വീറ്റ് സിറപ്പും തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് പാം ഷുഗർ അഥവാ ശർക്കര, തേങ്ങാപ്പാൽ, പാൻഡൽ ഇലകൾ എന്നിവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അല്ലെ. ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിൽ അരിപ്പൊടി, പഞ്ചസാര, അല്പം ഈസ്റ്റ്, ഒരുനുള്ള ഉപ്പ് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാലും പാൻഡൽ ഇലകളുടെ സത്തും ചേർത്ത് കട്ടകെട്ടാതെ നന്നായിട്ട് ഇളക്കി ഒരു മാവ് പരുവത്തിലാക്കണം. ഈ ദോശമാവിനേക്കാൾ അല്പം കൂടി അയഞ്ഞ പരുവത്തിലായിരിക്കണം ഇതിന്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ ഈ മാവ് പൊളിച്ചു പൊങ്ങാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അതിൽ നിറയെ ചെറിയ കുമ്പളകൾ കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് സെറാബിക്ക് അതിന്റെ സ്പോഞ്ച് പോലെയുള്ള ആ ഒരു സോഫ്റ്റ്നെസ് നൽകുന്നത്. അടുത്തതായിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു ചെറിയ മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ നോൺ സ്റ്റിക് പാനോ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ദോശ പോലെ പരത്തേണ്ട ആവശ്യമില്ലാട്ടോ, അത് തനിയെ തന്നെ വട്ടത്തിൽ പരന്നോളൂ. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ മാവിന്റെ മുകൾ ഭാഗത്ത് നിറയെ ചെറിയ ദ്വാരങ്ങൾ വീണ് കാണാം. ലൈക്ക് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന പാലപ്പോക്കല്ലേ, അതുപോലെ തന്നെ. ഈ സമയത്ത് പാൻ അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. അടിഭാഗം നല്ല ക്രിസ്പിയായും മുകൾ ഭാഗം സോഫ്റ്റായും വെന്തു വരുമ്പോൾ പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇതിനൊപ്പം കഴിക്കാനുള്ള സ്വീറ്റ് സിറപ്പ് തയ്യാറാക്കാൻ ഒരു പാനിൽ പാം ഷുഗറും തേങ്ങാപ്പാലും പാൻഡൽ ഇലകളും ചേർത്ത് ചെറുതായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ചൂടോടെ പ്ലേറ്റിലേക്ക് മാറ്റിയ സെറാബിക്ക് മുകളിലായിട്ട് ഈ മധുരമുള്ള കിഞ്ച സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്തോനേഷ്യൻ രുചികളെ പറ്റി കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കൊതിയാവുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ഇന്ന് വേൾഡ് കോക്കനട്ട് ഡേ ആയതുകൊണ്ട് തന്നെ 7 ഇന്റർനാഷണൽ കോക്കനട്ട് ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്തോനേഷ്യൻ ഡിഷിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതുപോലെ മറ്റൊരു രാജ്യത്തിന്റെ ഡിഷിനെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ് 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റ ഡീലർഷിപ്പ് ആയ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
4: ലെക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Yes, appa endala innu naaligera dinamaana, World Coconut Day aayidondane, nammal innu Loudspeaker lode coconut vechu thayaraakkan saadhikkunna korchadhigam international dishukale pettiyaanu paranjondirikkunnu ṭo. Appo oru paadu rajyangalude coconut dishukale petti nammal paranjalle. Appol ini nammal parakkunnathu lokathile ettavum best street food culture ulla Thailandilekkaanu. Avadutha thiruvorangalileyum Thai marketukalileyum super hit aaya kaanathane oru വെറൈറ്റി ലുക്കിലുള്ള ഒരു കിഡൻ ഡെസേർട്ടിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ. ഡിഷിന്റെ പേര് കനോം തുവായ് എന്നാണ്. തായ് ഭാഷയിൽ കനോം എന്നാൽ മധുര പലഹാരം എന്നും തുവായ് എന്നാൽ ചെറിയ പാത്രം അല്ലെങ്കിൽ കപ്പും എന്നുമാണ് അർത്ഥം. അതായത് ചെറിയ ചെറിയ ടെറാക്കോട്ട കപ്പുകളിൽ അല്ലെങ്കിൽ മൺചട്ടികളിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു അട്ടിപൊളി തായ് കോക്കനട്ട് പുഡിംഗ് ആണ് ഈ ഒരു ഡിഷ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഇത് രണ്ട് ലെയറുകളായാണ് തയ്യാറാക്കുന്നത്. അടിയിൽ പച്ചമണമുള്ള പാൻഡർ ലെയറും മുകളിൽ കുറച്ച് സോൾട്ടി ക്രീമായ കോക്കനട്ട് മിൽക്ക് ലെയറും. അപ്പോൾ ഈ ഒരു ഡിഷ് എന്ന് പറയുമ്പോൾ തായ്ലാന്റിലെ ആർക്കും എപ്പോഴും കിട്ടുന്ന ഒരു നാഷണൽ ഫേവറേറ്റ് ഡെസേർട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് പ്രധാന ചേരുവകളെന്ന് നോക്കാം. വളരെ സിമ്പിളായ ചേരുവകളാണ് ഇതിനാവശ്യമുള്ളത് കേട്ടോ. ഇതിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമതായിട്ട് താഴത്തെ ലെയറിനായിട്ട് അരിപ്പൊടി, മരച്ചീനിപ്പൊടി അഥവാ ടപ്പിയൊക്കെ സ്റ്റാർച്ച്, ആൻഡ് മധുരത്തിനായിട്ട് പാം ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര, പിന്നെ മനോഹരമായ പച്ചനിറവും സുഗന്ധം നൽകാൻ വേണ്ടി പാൻറ്റൻ ലീവ്സിന് നീര്, ആൻഡ് രണ്ടാമതായിട്ട് മുകളിലെ ക്രീമി ലെയറിനായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാല്, അല്പം അരിപ്പൊടി, പിന്നെ രുചി ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ്. ഇത്രയുള്ള സംഗതി. അപ്പൊ ഇതൊക്കെ വെച്ച് ഈ കനോം തുവായ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലോ, ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ താഴത്തെ പച്ച ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ ബൗളിൽ അരിപ്പൊടിയും ടപ്പിയൊക്കെ സ്റ്റാർച്ചും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൻഡൻ ലീവ്സിന്റെ നീരും അല്പം വെള്ളവും ചേർത്ത് ഒട്ടും കട്ടിയില്ലാതെ സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്യുക. ഈ പച്ചമാവ് ചെറിയ ചെറിയ കപ്പുകളിലോ അല്ലെങ്കിൽ ചെറിയ മൺചട്ടിയിലോ പകുതി ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു സ്റ്റീമർ എടുത്ത് ഈ കപ്പുകൾ അതിൽ വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ മീഡിയം തീയിൽ ആവിയിൽ വേവിച്ചെടുക്കാം. മാവ് പാകത്തിന് സെറ്റായി വരുമ്പോൾ സ്റ്റീമർ തുറക്കാം കേട്ടോ. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, അതായത് മുകളിലെ വെളുത്ത ക്രീമി ലെയർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരൽപ്പം അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. തേങ്ങാപ്പാലിൽ ആ ചെറിയ ഉപ്പും താഴത്തെ മധുരമുള്ള ലെയറും കൂടി ചേരുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് തായ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. സോ അപ്പം ഈ ആവിയിൽ വേവിച്ചിരിക്കുന്ന ആ പച്ച ലെയറിന് മുകളിലായിട്ട് ഈ വെളുത്ത തേങ്ങാപ്പാൽ മിശ്രിതം ബാക്കി ഭാഗം കൂടി നിറച്ചു ഒഴിച്ചു കൊടുക്കാം. ശേഷം വീണ്ടും ഈ കപ്പുകൾ സ്റ്റീമറിൽ വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ആവിയിൽ വേവിക്കുക. നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ പുറത്തെടുത്ത് തണുക്കാൻ അനുവദിക്കാം കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്ത് തണുപ്പോടെ കഴിക്കുന്നതാണ് ഇതിന്റെ യഥാർത്ഥ ആ ഒരു ഒതന്റിക് രീതി എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ കപ്പുകളിൽ വിളമ്പുന്നതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോരി കഴിക്കാനും പറ്റും. അപ്പൊ എന്തായാലും തായ്ലാന്റിലെ ആ ഒരു ട്രഡീഷണൽ രുചി നിങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലും കൊണ്ടുവരാൻ ഇതിലെ മികച്ച വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ തായ്ലാന്റിലെ ആ ഒരു കനോം തുവായുടെ വിശേഷങ്ങൾ. സോ എന്തായാലും നമ്മളങ്ങനെ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ വേൾഡ് കോക്കനട്ട് ഡേ ആയതുകൊണ്ട് തന്നെ 7 പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ കോക്കനട്ട് ഡിഷുകളെ പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗ്ലോബൽ കോക്കനട്ട് വേൾഡ് ടൂർ ഒഫീഷ്യലി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊളംബോയിലെ ആ ഒരു ട്രെൻഡി ആരോസ്കോൺ കൊക്കോയിൽ തുടങ്ങി ശ്രീലങ്കൻ സ്റ്റൈൽ സ്പൈസി പോൾ സംബാലിലും മെക്സിക്കോയിലെ മധുരമുള്ള കൊക്കാഡാസിലും ഒടുവിൽ ഫിലിപ്പീൻസിലെയും തായ്ലാന്റിലെയും ആ ഒരു ആബ്സല്യൂട്ട് ഫുഡ് വൈബിൽ വരെ നമ്മൾ എത്തിയിരുന്നല്ലേ. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 2 വേൾഡ് കോക്കനട്ട് ഡേ ആണ്. അപ്പോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് കാര്യങ്ങളല്ലേ. കേരളത്തിലെ നമ്മുടെ തെങ്ങിൻ ചൂടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലോകത്തിലെ പല കോണുകളിലെ ആഡംബര കിച്ചണുകൾ വരെ നമ്മുടെ തേങ്ങ എങ്ങനെ അടക്കി വാഴുന്നു എന്ന് നമുക്കിപ്പോൾ ക്ലിയർ ആയി കാണും അല്ലേ. സോ അപ്പം ലുക്ക് മാറിയേക്കാം, റെസിപ്പി മാറിയേക്കാം, പേര് മാറിയേക്കാം, പക്ഷേ ആ ഒരു കോർ ഫ്ലേവർ ഒന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം നാളികേരമാണ് കേട്ടോ. അപ്പൊ മല്ലൂസിന് ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫുഡ് ഐറ്റം അല്ല, അതൊരു പക്ക ഇമോഷണൽ ആണ്, നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാണല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വേൾഡ് കോക്കനട്ട് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് ലൗഡ് സ്പീക്കർ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായ വിഷയവുമായിട്ട് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ലൗഡ് സ്പീക്കർ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: മഴക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ.
1: പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

Hey, hello, good evening and welcome to Astraya Premier League with me, RJ Sultana on Astraya FM 90 Nadinuppam Nattarkoppam. Studio clock ippol samayam krithyam 4 mani kazhinju krithyam 1 minute aayirikkana appol ini adutha 6 mani vare ningalodoppam chodyangal chodikkanum uttarangal kelkkanum njan idha ivide ingane full energy il ingane ready aayi nilkkiyana appol uttarangal paranjukondu vilikkanda number idanu 0474 2919 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 952669090. അതുപോലെ തന്നെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ വാവും. സോ ശരീരത്തിങ്ങൾ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാൻ എല്ലാവരും റെഡിയായിരുന്നുള്ളൂ. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. യെസ്, ഇന്ന് സെപ്റ്റംബർ 2 വേൾഡ് കോക്കനട്ട് ഡേ ആണെന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ എല്ലാവരും റെഡിയായി നിന്നോളൂ. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ ഇതാ ഇന്നത്തെ APL ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ്?
0: കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ.

0: കൊല്ലം.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനുമിത ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

0: ഇരുപത്തഞ്ചിലൊന്ന്
1: നമുക്ക് അടിച്ചാലോ? നൂറിൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 എൽഇഡി ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
9: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
10: Asriya Premierly.
11: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 കഴിഞ്ഞു 19 ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ചോദ്യം എന്താണ് എന്നറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും എന്തായാലും ഞാൻ താമസിപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ലോക നാളികേര ദിനമായി സെപ്റ്റംബർ 2 ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏതാണ്? ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ലോക നാളികേര ദിനമായി സെപ്റ്റംബർ 2 ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏതാണ്? അപ്പോൾ എല്ലാവരെയും മനസ്സിലോട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291909 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9529 5266490 90. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട്
7: 9
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
12: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലെക്സ് ഓണം 2026.
13: ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലെക്സ് ഓണം.
14: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിമിറ്റ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
11: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: ആരാ സംസാരിക്കുന്നേ?
1: അൽഫി,
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഒന്നുമില്ല,
0: സുഖമായിട്ടിരിക്കാണ്. ചായയൊക്കെ കുടിച്ചോ? കുടിക്കണം. ഓക്കെ, അപ്പൊ ഉത്തരം പറയാൻ റെഡിയാണോ? എനിക്ക് പറഞ്ഞോളൂ.
1: 2009 സെപ്റ്റംബർ 2.
0: ഉത്തരം അറിയാവോ? അത് ആരെങ്കിലും പറഞ്ഞു തന്നെയാണോ? അറിയാലേ. അപ്പൊ കൺഗ്രാചുലേഷൻ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ആൽഫി, താങ്ക് യു ഫോർ കോളിംഗ്. ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ആൽഫി ആണ്. ആൽഫി പറഞ്ഞിരിക്കുന്ന ഉത്തരം 2009 എന്നാണ്. അത് റൈറ്റ് ആൻസർ ആണ്. ആൻഡ് ഓൾസോ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2009 എന്നാണ്. ആൻഡ് വിശ്വൻ ചേട്ടൻ, അനഘ, അഞ്ജു, കെവിൻ ചേട്ടൻ, പ്രസാദ് ഏട്ടൻ, അനാമിക എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2009 എന്ന് തന്നെയാണ്. ആൻഡ് സഞ്ജയ് ചേട്ടൻ, ജാബർ ചേട്ടൻ, ദിവ്യ ചേച്ചി, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി എസ്തർ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2009 സെപ്റ്റംബർ 2 എന്ന് തന്നെയാണ്. സോ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ രൂപീകരണ ദിനമായ സെപ്റ്റംബർ 2 2009 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ ലോക നാളികേര ദിനമായി ആചരിക്കുന്നത്. നാളികേര കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം പോലും. അപ്പോൾ ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ എല്ലാവരെയും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291900. 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് 9526649909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലൻ ജി മാർട്ട് ലക്ക
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപുനന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Yes, we are back on Austria Premier League with me, RJ Sultana on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഇതാ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിശ്വൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം കൊച്ചി എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ, ആൽഫി, അഞ്ജു ചേച്ചി, കെവിൻ, പ്രസാദ് ചേട്ടൻ, ദിവ്യ ചേച്ചി, എസ്തർ, ജാബർ, സഞ്ജയ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കൊച്ചി എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത ചേച്ചി, അരുണിമ ചേച്ചി, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രശാന്ത് ഏടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കൊച്ചി എന്ന് തന്നെയാണ്. സോ കൊച്ചി ഇസ് ദ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഇന്ത്യയിലെ നാളികേര കൃഷിയുടെയും അനുബന്ധ വ്യവസായങ്ങളുടെയും വികസനത്തിനായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിൽ 1981 സ്ഥാപിതമായ ബോർഡാണിത്. നാളികേര ഉൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഈ ബോർഡ് സുപ്രധാന പങ്കും വഹിക്കുന്നുണ്ട്. സോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, നാളികേര ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, നാളികേര ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291090 0474291090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090 0552669090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
9: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
10: അതെ, റെഡിയായില്ലേ?
11: എങ്ങോട്ടാ?
10: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
11: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
12: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
13: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
14: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
11: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
14: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
14: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
13: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ 1 സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കയിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ഡ്രീം കാർ ടാറ്റാ നെക്സോൺ വീട്ടിലെത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പായ ലെക്സൺ ഡാറ്റ ഒരുക്കുന്ന ലെക്സ് ഓണം 2026 ഫ്രീ ഇൻഷുറൻസും ഡാഷ് ക്യാഷും, പിന്നെ 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അടങ്ങുന്ന മാസ് കോംബോ, അല്ലെങ്കിൽ 50,000 രൂപയുടെ ആക്സസറീസും 30,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും, അതുമല്ലെങ്കിൽ 75,000 രൂപയുടെ മെഗാ എക്സ്ചേഞ്ച് ബോണസ്. ഓഫറുകൾക്കായി ഇന്ന് തന്നെ അടുത്തുള്ള ലെക്സൺ ടാറ്റ ഷോറൂം സന്ദർശിക്കൂ.
7: ലെക്സൺ ടാറ്റ, മേവറും, പരവൂർ, നിലമേൽ, അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
2: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 Junction, അഞ്ചൽ.
8: Yes, we are back on Ashriya Premier League with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, 21 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നാളികേര ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമ്മളോട് ഉത്തരം പറയാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
9: ഹലോ
8: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? കുഞ്ഞുപിള്ള ചേട്ടാ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ചേട്ടാ, എന്തൊക്കെയുണ്ട്
9: വിശേഷം?
8: റേഡിയോയുടെ അടുത്തു നിന്നൊന്ന് മാറാമോ?
9: ഹലോ,
8: ആ പറഞ്ഞോ. ഓണമൊക്കെ അടിച്ചു പൊളിച്ചായിരുന്നോ? ഇപ്പോഴത്തെ ഓണം അത്ര രസമില്ലാന്ന്
9: തോന്നുന്നു.
8: ചേട്ടാ, ഇപ്പോഴും നമ്മുടെ റേഡിയോയുടെ വോളിയം ഭയങ്കരമായിട്ട് കേക്കാട്ടോ. ആ ഓക്കെ.
9: ഹലോ,
8: ഓക്കെ. ചായയൊക്കെ കുടിച്ചായിരുന്നോ?
9: കുടിച്ചില്ല.
8: അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ? അപ്പൊ ഉത്തരം പറയാൻ റെഡിയാണോ?
9: അതെ.
8: എങ്കിൽ പറഞ്ഞോളൂ. കായംകുളം കൃഷ്ണപുരം ബ്ലോക്ക് തന്നെയാണെന്ന് ഉറപ്പിക്കാവോ? അത് ശരിക്കുമുള്ള ഉത്തരവാണോ? പക്ഷേ ചോദ്യമായിട്ട് ചെറുതായിട്ട് സാമ്യമുള്ള ഒരു ഉത്തരവാണെങ്കിലും ശരിക്കുമുള്ള ഉത്തരം ഇതല്ല. തെറ്റിപ്പോയി വിഷമിക്കേണ്ട, ഇനിയും അടുത്ത തവണ അവസരമുണ്ട്. ആ ഒരു ടൈമിൽ വിളിച്ച് ഉത്തരങ്ങൾ പറയാനൊക്കെ ഒന്ന് മടിക്കണ്ടാട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞ ഉത്തരം ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനക്കയാണ്. അനക്ക പറഞ്ഞിരിക്കുന്ന ഉത്തരം കാസർഗോഡ് എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കായംകുളം എന്നാണ്. ആൻഡ് വിശ്വൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കാസർഗോഡ് എന്ന് തന്നെയാണ്. സുശീല ചേച്ചി, പ്രസാദ് ഏട്ടൻ, അഞ്ജു ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കാസർഗോഡ് എന്ന് തന്നെയാണ്. ആൻഡ് വേണുഗോപാൽ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പനച്ചവിള എന്നാണ്. ആൻഡ് ജാബർ ചേട്ടൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായി ദൃശ്യ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാസർഗോഡ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് കാസർഗോഡ് തന്നെയാണ് കേട്ടോ. 1916 ആരംഭിച്ച ഈ സ്ഥാപനം തെങ്ങ്, കമുക്, കൊക്കോ തുടങ്ങിയ വിളകളെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രമാണ്. പുതിയ തെങ്ങിനങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നത് പ്രധാനമായിട്ടും ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മാത്രം മതി. വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, തെങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാറ്റുവീഴ്ച അഥവാ റൂട്ട് വിൽറ്റ് ഡിസീസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, തെങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാറ്റുവീഴ്ച അഥവാ റൂട്ട് വിൽറ്റ് ഡിസീസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് എന്താണ് എന്നതാണ് ചോദ്യം എല്ലാവരുടെയും മനസ്സിലോട്ട്. അപ്പോൾ ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524906490909.

0: போலே
1: வானம் போலே.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൺ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടൂ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
5: ലക്സൺ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരം. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: ആശ്രയ പ്രീമിയർ ലീഗ്.
8: Yes, we are back on Astria Premier League with me, RJ Sultana, on Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 38 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദ്യം ഇതായിരുന്നു, തെങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാറ്റ് വീഴ്ച അഥവാ റൂട്ട് വിൽറ്റ് ഡിസീസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് എന്താണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അതിനു മുന്നായി ഒരു ലിസണർ ഉത്തരം പറയാനായി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
9: ഹലോ,
8: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? അല്ലമീൻ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോവാണല്ലേ?
9: ആ
8: ആണല്ലേ. പക്ഷെ ആ റേഡിയോയുടെ വോളിയൂം ഒന്ന് കുറച്ച് വെക്കാമോ? കുറച്ച്. ഓക്കെ ഓക്കെ. അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ?
9: ചോദ്യം കേട്ട്.
8: തെങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാറ്റുവീഴ്ച എന്ന രോഗത്തിന് കാരണമാകുന്നത് എന്താണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. ഉത്തരം പറയാൻ റെഡിയാണോ?
9: കാറ്റ് തെങ്ങിനെ ബാധിച്ചേക്കുന്ന
8: കാറ്റുവീഴ്ച എന്ന രോഗം, ആ രോഗത്തിന് കാരണമാകുന്നത് എന്താണ്?
9: കാറ്റ് വീഴ്ച രോഗത്തിന് കാരണമായത്, രോഗത്തിന് കാരണമായി
8: അറിയത്തില്ലേ?
9: കാറ്റ്.
8: ഓക്കെ, ഉത്തരം അറിയില്ലാന്ന് തോന്നല്ലോ.
9: നോക്കാം.
8: എവിടെ നോക്കാന്ന്?
9: തെങ്ങിനെ കാരണമായത് എന്താണ്?
8: തെങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാറ്റുവീഴ്ച അഥവാ റൂട്ട് വിൽറ്റ് ഡിസീസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് എന്താണ് ചോദ്യം. അപ്പൊ കേട്ടില്ലായിരുന്നോ? എനിക്ക് ഉത്തരം പറഞ്ഞോളൂ.
9: അത് മനസ്സിലാവുന്നില്ല.
8: ഓക്കെ, അപ്പൊ ഉത്തരം അറിയില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ സാറില്ല കേട്ടോ, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞ് വിളിച്ചാ മതി കേട്ടോ. എനിക്ക് പാട്ട് പാടിക്കും.
9: എന്നാലും മാപ്പിളപ്പാട്ട് പാടാം,
8: ഇഷ്ടമുള്ള പാടിക്കും.

0: കൊള്ളാലോ. ഇപ്പൊ ഉത്തരം അറിയില്ലെങ്കിൽ എന്താ, ഞങ്ങക്ക് നല്ല മനോഹരമായിട്ടുള്ള പാട്ട് കിട്ടിയില്ലേ?
1: നല്ല പാട്ടായിരുന്നു,
0: നല്ലായിട്ട് പാടി. ആണല്ലേ, അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമീനാണ്. അല്ലമീൻ ഉത്തരം അറിയത്തില്ലെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി പാട്ടൊക്കെ തന്നിട്ടാണ് അല്ലമീൻ പോയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഫൈറ്റോപ്ലാസ്മ എന്നാണ്. ആൻഡ് മജീദ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഫൈറ്റോപ്ലാസ്മ എന്ന് തന്നെയാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കുമിൾ എന്നാണ്. ആൻഡ് വേണുഗോപാൽ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കൊമ്പൻ ചെല്ലി എന്നാണ്. ആൻഡ് അർജുന, മാളു, എസ്തർ, അനാമിക ആൻഡ് സഞ്ജയ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഫൈറ്റോപ്ലാസ്മ എന്ന് തന്നെയാണ്. ആൻഡ് അരുണിമ ചേച്ചി, സംഗീത ചേച്ചി ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രസാദ് ഏടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഫൈറ്റോപ്ലാസ്മ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഫൈറ്റോപ്ലാസ്മ തന്നെയാണ് കേട്ടോ. അപ്പൊ തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. വൈറസിനും ബാക്ടീരിയയ്ക്കും ഇടയിലുള്ള ഫൈറ്റോപ്ലാസ്മ ആണ് കാറ്റുവീഴ്ചയ്ക്ക് കാരണം. ഇത് തെങ്ങിന്റെ ഓലകൾ മഞ്ഞളിക്കാനും വളർച്ച മുരടിക്കാനും വിളവ് ഗണ്യമായി കുറയാനും കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, തെങ്ങിന്റെ പൂക്കുല വിരിയുന്നതിന് മുൻപ് അതിൽ നിന്ന് ചെത്തിയെടുക്കുന്ന മധുരമുള്ളതും ലഹരി ഇല്ലാത്തതുമായിട്ടുള്ള പാനീയം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, തെങ്ങിന്റെ പൂക്കുല വിരിയുന്നതിന് മുൻപ് അതിൽ നിന്ന് ചെത്തിയെടുക്കുന്ന മധുരമുള്ളതും ലഹരി ഇല്ലാത്തതുമായിട്ടുള്ള പാനീയം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലായിട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് 9526699.

0: ഒപ്പം ഹെൽത്തി ഓണം സിബിസി ലിപിഡ് പ്രൊഫൈൽ ടി എസ് എച്ച് തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
1: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ള ഫോൺ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: 25-il-1 namukku adichalo, 100-il edengilonnu kittalum madi.
2: He, endu patti?
5: Arinjile, Nandira G-Mart Lakka Lakkayil, Bumper Sammanamayi Narakkeduppilude 25 Baleno Kargal, Koodathe 100 LED TV-kal, 100 Gold Coin-kal, 100 Silver Coin-kal, 100 Washing Machine-kal enningane kodikkanakkina rupayude sammanangalum offer-kalum, oppam ettavum kuranja vilayumayi Price Challenge-um.
6: Gobu Nandilat G-Mart, MC Road Kunnakara Petrol Pumpin samibam Kottarakara.
7: Eda padam കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinoppam, Nattargoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ APL ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, തെങ്ങിന്റെ പൂക്കുല

കഴിക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് ചെത്തിയെടുക്കുന്ന മധുരമുള്ളതും ലഹരി ഇല്ലാത്തതുമായിട്ടുള്ള പാനീയം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം നീര എന്നാണ്. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മധുരക്കള്ള് എന്താണ്. ആൻഡ് വിശ്വൻ ചേട്ടൻ എന്നിവർ സെയിം ഉത്തരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് മഞ്ജു ചേച്ചി, മനോജ് ചേട്ടൻ, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കള്ള് എന്നാണ്. ആൻഡ് വേണുഗോപാൽ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കള്ള് എന്ന് തന്നെയാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നീര എന്നാണ്. ആൻഡ് അശ്വിൻ, അനഘ, സഞ്ജയ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നീര എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് നീരയാണ് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. വൈറ്റമിനുകളും മിനറലുകളും ധാരാളം അടങ്ങിയിട്ടുള്ള വളരെ ആരോഗ്യകരമായ ഒരു പാനീയമാണ് ഈ നീര എന്ന് പറയുന്നത്. പലവരും തെറ്റിദ്ധരിച്ച് ടോഡി എന്നൊക്കെ പറഞ്ഞാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ആരും വിഷമിക്കേണ്ട, നാളെ ഇതേ സമയത്ത് എപിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ എപിൽ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിന്റെ ടൈമിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എവിടെയും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: തിയേറ്ററിൽ പ്രതീക്ഷിച്ച ശ്രദ്ധ കിട്ടാതെ പോയ ഒരു ചിത്രം ഒ ടി ടി റിലീസിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. തിയേറ്ററിൽ കാണാൻ കഴിയാത്തതിൽ പ്രേക്ഷകർ നിരാശ പ്രകടിപ്പിച്ച ആ ചിത്രത്തിന് രണ്ടാം ഭാഗം വരുന്നു. ആദ്യ ഭാഗത്തേക്കാൾ ഹൈപ്പ് വന്ന രണ്ടാം ഭാഗം കണ്ട സംവിധായകരായ തരുൺ മൂർത്തിയും മിഥുൻ മാനുവൽ തോമസും ഉൾപ്പെടെയുള്ളവർ വലിയ പോസിറ്റീവ് റിവ്യൂ പറയുന്നു. അങ്ങനെ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്താതെ എത്തിയ ചിത്രമായിരുന്നു കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ഐശ്വര്യമായിട്ട് കൈമാറാം.
2: ഐശ്വര്യമായിട്ട് അങ്ങോട്ടും കൊടുത്താൽ
1: ആയിക്കോട്ടെ.
2: ഇവരാണല്ലോ താമസിക്കേണ്ടത്. മേടിച്ചോളൂ.

0: അത് സിനിമ തിയേറ്ററിലെ ഭേഷായി പൊട്ടുകയും അതേ സിനിമയുടെ രണ്ടാം ഭാഗം സൂപ്പർഹിറ്റ് ആവുകയും ചെയ്ത മിഥുനാണ് ഞങ്ങളുടെ പ്രചോദനമെന്ന് ടൈറ്റിൽ ക്രെഡിറ്റ്സിൽ എഴുതി കാണിച്ചുകൊണ്ടാണ് കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. മിഥുന്റെ ആട് ആദ്യ ഭാഗത്തിന് സംഭവിച്ചത് തന്നെയായിരുന്നു തിയേറ്ററിൽ ഭരതനാട്യത്തിനും സംഭവിച്ചത്. എന്നാൽ ചിത്രം ഒ ടി ടിയിൽ എത്തിയതോടുകൂടിയാണ് പ്രേക്ഷകരുടെ പ്രീതി നേടിയിട്ടുണ്ടായിരുന്നത്.
1: ആരുമില്ല, ഇങ്ങ് പോരെ.
2: മുന്നൂറ്റി 360 ഡിഗ്രിയിൽ വട്ടത്തിൽ
1: കുഴപ്പമായോ?
2: ആ സമയം കിട്ടുമ്പോഴൊക്കെ അതിലൊന്ന് ന്യൂസൊക്കെ വെച്ചു നോക്ക്. എത്രയും വേഗം 1.5 കോടി ആ മോഹൻദാസിന്റെ പെട്ടിയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ അവൻ നമ്മളെ പൂട്ടും.
1: 1.5 കോടിയോ?
2: ആ
3: രതീഷിന്റെ വായിൽ നിന്ന് എങ്ങനെ പോയാലും നമ്മളെ പേരൊന്നും പോവാൻ പോകുന്നില്ല. പക്ഷെ മോഹൻദാസ് അവൻ നമ്മളോടുള്ള ചുരുക്കം എന്തായാലും കാണിക്കും. നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റില്.
0: ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന ഭരതനാട്യത്തിന് തിയേറ്ററുകളിൽ ലഭിക്കാതെ പോയ അംഗീകാരം ഒ ടി ടി റിലീസിലൂടെ തിരിച്ചുപിടിച്ച ആത്മവിശ്വാസമാണ് ഈ രണ്ടാം ഭാഗത്തിന്റെ കരുത്ത്. ആദ്യ ഭാഗം ഒരു സാധാരണ ഫാമിലി ഡ്രാമയായിരുന്നുവെങ്കിൽ രണ്ടാം ഭാഗം ഡാർക്ക് ഹ്യൂമർ ജോണറിലേക്ക് വഴിമാറുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സൈജു കുറുപ്പിന്റെ 150-ാമത്തെ ചിത്രമായിട്ട് ഒരുങ്ങിയിട്ടുള്ള ഭരതനാട്യം 2 തോമസ് തിരുവല്ല ഫിലിംസിന്റെയും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ലിനി മറിയം ഡേവിഡും അനുപമ ബി നമ്പ്യാരും ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യ ഭാഗത്തിന്റെ ജോണറിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണ് രണ്ടാം ഭാഗം.
3: ചടങ്ങുകളൊക്കെ കഴിഞ്ഞാണല്ലേ?
4: ആ അതെല്ലാം മൂപ്പരുടെ നാട്ടിൽ വെച്ചിട്ടങ്ങ് തീർത്ത്.
3: ഓ അപ്പൊ പിന്നെ ഇത്?
4: അത് മൂപ്പരയുടെ മാടായിപ്പുഴയിൽ ഒഴുക്കണമെന്ന് എന്റെ ആശ. അതാ
3: എന്നാ പിന്നെ ഞാനും കൂടെ വരാം. അന്നും ഇതൊന്നും അറിഞ്ഞില്ല, അല്ല ആരോട്ടും അറിയിച്ചതുമില്ല. ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തേടി പിടിച്ച് ചേർത്തലയ്ക്ക് വന്നേനെ.
5: ചേർത്തല അല്ല കേട്ടോ, ചാലക്കുടിക്ക് എടുത്ത കുറവിലക്കാവ്, അവിടെയാണ് തറവാട്.
3: ആ
0: ഫീൽ ഗുഡ് കോമഡി ഡ്രാമയായിരുന്നു ഒന്നാം ഭാഗമെങ്കിൽ ഡാർക്ക് ഹ്യൂമറും അല്പം ക്രൈമും ത്രില്ലറും ചേർന്നൊരു മികച്ച എന്റർടൈനറാണ് മോഹിനിയാട്ടം. സായ് കുമാർ അവതരിപ്പിക്കുന്ന ഭരതൻ നായർ എന്ന കഥാപാത്രം ജീവിച്ചിരിക്കെ ഒപ്പിച്ചു വെച്ച പുലിവാലിൽ നിന്ന് അയാളുടെ മരണശേഷവും രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കുന്ന കുടുംബത്തെയാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അച്ഛന്റെ രണ്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു ആദ്യ ഭാഗത്തിൽ സൈജു ഗ്രൂപ്പിന്റെ ശശീധരൻ നായർ എന്ന കഥാപാത്രത്തിന്റെ കടമയെങ്കിൽ ആ രണ്ട് കുടുംബങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ അയാൾക്ക് മുന്നിലെ ദൗത്യം. ഭരതൻ നായരുടെ അപ്രതീക്ഷിതമായ മരണത്തോടെ തകർന്നുപോയ ഒരു കുടുംബത്തിന്റെ അതിജീവനവും അവർ നേരിടുന്ന വിചിത്രമായ വഴിത്തിരിവുകളുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം.
3: പണ്ട് ഭരതേട്ടം വില്ലേജിലും ഞാൻ റവന്യൂയിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ 3-4 പേര് ചേർന്ന് ഇവിടുത്തെ ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നേ, അറിയില്ലേ?
4: നമ്മുടെ ആര്യങ്കാവ് ക്ഷേത്ര കമ്മിറ്റി അല്ലേ?
3: ആ ക്ഷേത്ര കമ്മിറ്റി,
4: അതറിയാം.
3: അത് അക്കാലത്ത് നമ്മളെ ഈ ശമ്പളമല്ലാതെ നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ ചെറിയ തിരിമറിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളൊരു ഭണ്ഡാരമൊക്കെ വെച്ച് കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ 3-4 പേര് ചേർന്ന് ഒരമ്പലം തുടങ്ങിയായിരുന്നു.
5: ഏതമ്പലം?
3: ഈ ആര്യങ്കാവ്.
5: അത് നിങ്ങളാണോ തുടങ്ങിയത്?
3: അതെ.
0: ആദ്യ ഭാഗം എവിടെ അവസാനിച്ചോ അവിടെ നിന്നാണ് രണ്ടാം ഭാഗത്തിന്റെ കഥായാത്ര ആരംഭിക്കുന്നത്. തന്റെ പിതാവിന്റെ രഹസ്യ ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശശിധരൻ നായർ ഒടുവിൽ ആ കുടുംബത്തിന്റെ കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഭരതൻ നായരുടെ രഹസ്യ ഭാര്യയായിട്ടുള്ള രുക്മിണി അമ്മയുടെയും മകൻ അജയ് ഘോഷിന്റെയും ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശശിയും കുടുംബവും ശ്രീകണ്ഠപുരത്തേക്ക് തിരിക്കുന്നു. നാട്ടിലുള്ള കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം കൊണ്ട് രുക്മിണി അമ്മയ്ക്ക് ശശി ഒരു വീട് വാങ്ങി നൽകിയിട്ടുണ്ട്. വെറും ഒരു വീട് വാങ്ങി നൽകുക മാത്രമല്ല, അവരെ ആ പുതിയ സാഹചര്യത്തില് സെറ്റ് ആക്കുന്നതിനായിട്ട് ശശിയും അമ്മയും സഹോദരങ്ങളും കുറച്ചുനാള് അവിടെ താമസിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്.
3: പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിത് ഭരതൻ നായരുടെ മണ്ടയിലോട്ടിട്ട് മാപ്പ് സാക്ഷിയാവാം. നാട്ടുകാരെ പറ്റിച്ച കൂട്ടത്തില് നമ്മളെ പറ്റിച്ചെന്ന് പറഞ്ഞാ പോരെ?
1: അയാളുടെ പേരിൽ അനുശോചന യോഗം തീരുമാനിച്ചത് താൻ തന്നെയല്ലേ? എന്നിട്ട് അയാൾക്കിട്ട് തന്നെ ഇങ്ങനെ ചാമ്പിയാലോ?
3: അനുശോചനമൊക്കെ നടക്കട്ടെ, പുള്ളി അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോ ഒരു പണി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കത്തി കയറിക്കോളും. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്കൂട്ടാവാം.
1: അങ്ങനെയൊക്കെ വേണോ?
2: വേണം.

തുടക്കത്തിൽ തന്റെ ഭർത്താവിന്റെ രഹസ്യബന്ധത്തോടും ആ കുടുംബത്തോടും കടുത്ത നീരസം ഉണ്ടായിരുന്ന സരസ്വതി അമ്മ കാലക്രമേണ രുക്മിണി അമ്മയെ സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹത്തോടെയും കരുതലോടും കൂടി സ്വീകരിക്കുന്നത് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്.

എന്നാൽ ആ പുതിയ മണ്ണിലും സമാധാനം അവരെ തേടിയെത്തിയില്ല. ഭരതൻ നായർ ബാക്കി വെച്ചു പോയ മറ്റൊരു തട്ടിപ്പിന്റെ കഥ കൂടി അവിടെ ശശിയെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഭരതൻ നായരുടെ പഴയ സുഹൃത്തായ ഗോവിന്ദ രാജയുടെ കടന്നുവരവോടെ ശശിയും കുടുംബവും ഒരിക്കൽ കൂടി പ്രതിസന്ധികളുടെ ചുടിയിൽ അകപ്പെടുകയാണ്. ഓരോ ചുവടിലും ശശിയെ തേടിയെത്തുന്ന പുതിയ ഊരാക്കുടുക്കുകളാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ത്രില്ലർ ഡ്രാമ എന്നും പ്രേക്ഷകർക്കൊരു വീക്ക്നെസ് ആണല്ലേ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ഏറെയാണ്. എല്ലാം മറന്ന് ചിരിക്കാനായിട്ടും അതിനോടൊപ്പം തന്നെ കുറച്ച് ത്രില്ലർ നിറയ്ക്കാനായിട്ടും സാധിക്കുന്ന ഇത്തരം ഫാമിലി പ്ലസ് ത്രില്ലർ ഡ്രാമയുടെ കൂടെ ചേർത്ത് വായിക്കാവുന്നതാണ് കൃഷ്ണദാസ് മുരളി രചനയും സംവിധാനവും നിർവഹിച്ച മോഹിനിയാട്ടം എന്ന സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ഫ്രോഡുകൾക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. ഇനി ഞാൻ ഒച്ച എടുത്ത് സംസാരിക്കും.
2: ഇന്ന് ഒച്ചയൊക്കെ
1: നീ പോടാ, വഴി പോകാം. നിങ്ങൾ ഇനി ആരും എനിക്ക് 75 ലക്ഷം ഉണ്ടാക്കാൻ നിക്കണ്ട. സഹപ്രവർത്തകന്റെ കുടുംബമല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സഹായം ചെയ്യാന്ന് വിചാരിച്ചപ്പോ നമ്മളെ കള്ളനാക്കാൻ നോക്കും. അയാള് പല നാട്ടിൽ പോയി നാട്ടുകാരെയും പറ്റിച്ച് പെണ്ണും കെട്ടി കുട്ടികളെ ഉണ്ടാക്കി. എന്തിനേ ചെകഞ്ഞാൻ അറിയാം, അന്റാർട്ടിക്കയിൽ വരെ കുട്ടികളുണ്ടാവും. ഇതുപോലെ പെൺകിന്റെ വലിപ്പത്തിലുള്ള 1500 എണ്ണം അല്ലേ.
0: അഭിനേതാക്കളുടെ മികച്ച പ്രകടനങ്ങളാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ശശിധരൻ നായരായിട്ട് തന്റെ 150-ാമത്തെ ചിത്രത്തിൽ സൈജു ഗ്രൂപ്പ് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കേട്ടോ. ഹാസ്യവും വൈകാരികതയും ഒരുപോലെ വഴങ്ങുന്ന സൈജുവിന്റെ ശൈലി ശശിധരൻ നായർ എന്ന കഥാപാത്രത്തിന് ഒരു പൂർണ്ണത നൽകുന്നുണ്ട്. ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം സുരാജ് വെഞ്ഞാറ് മൂടിന്റേതാണ്. ഒരൽപ്പം ഗൗരവമുള്ള വേഷം ഏറെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച് സിനിമയുടെ ഗതി മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്.
3: മറിച്ച് ഇങ്ങോട്ട് കയറി വന്ന അയാൾ എന്തെങ്കിലുമൊക്കെ പറയും, അതിവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഒരു സൈഡിൽ നിന്ന് പൊട്ടി തുടങ്ങും, പിന്നെ കണക്കണമെന്നാവും, മൊത്തം കയ്യിൽ നിന്നും പോകും. ഈ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് കേട്ടിട്ടില്ലേ, അതന്നെ കാര്യം.
4: ആ പാമ്പ് ചത്തു മോനെ.
3: ആണോ? പാമ്പോ?

0: ജഗദീഷ് തന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രകടന മികവോടുകൂടി വിനയ ഫോർട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഭാവ പകർച്ചയിലൂടെ ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ഒന്നുകൂടിയാണ്.
1: വക്കീലേ, ഞങ്ങളിപ്പോ വിളിച്ചതേ ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. അത് എന്റെ വീട്ടുകാരെ അബദ്ധത്തിൽ ഒരു കൊലപാതകം ചെയ്തെന്ന് വിചാരിക്കുക.
2: കൊലപാതകോ?
1: അല്ലല്ല, അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താ മതി.
2: റിസർച്ചിന്റെ ഭാഗമാണെങ്കിൽ എന്തിനാ കൊലപാതകം ചെയ്യണം? വീട്ടുകാരെ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യിച്ചാ പോരെ?
1: അല്ല, കൊലപാതകമാണ് മസ്റ്റ്. കാര്യം എന്താന്ന് വെച്ചാ, താഴെയുള്ള അനിയച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോ സിനിമയ്ക്കായി ഒരു എഴുത്ത് നടക്കുന്നുണ്ട്.
2: നമ്മുടെ ജിത്തു സാറാ? ദൃശ്യം പോർവല്ലോണാ? എന്നോട് പറഞ്ഞോ, ഞാൻ ആരോടും പറയൂലാട്ടാ.
1: അതെ അതെ,
2: അത് നന്നാവും.
0: ആദ്യ ഭാഗത്തിലെ പോരായ്മകളെല്ലാം മറികടക്കുന്നു എന്നതാണ് രണ്ടാം ഭാഗത്തിൽ സംവിധായകന്റെ വിജയം. സൈജോ കുറുപ്പ്, അഭിരാം രാധാകൃഷ്ണൻ, കലാരഞ്ജിനി, ശ്രീജ രവി, ദിവ്യ എം അയ്യർ, ശ്രുതി സുരേഷ്, നന്ദോ പൊതുവാൾ, സ്വാതിദാസ് പ്രഭു, ജിനിൽ റെക്സ്, ജിവിൻ റെക്സ് തുടങ്ങി ആദ്യ ഭാഗത്തിലെ പ്രധാന താരങ്ങളെല്ലാം രണ്ടാം ഭാഗത്തിലും എത്തിയിട്ടുണ്ട്.
3: ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാക്കൊല പരീക്ഷ പിള്ളേരുടെ.
1: ഓ, കാക്കൊല! ഇവിടെ ഒരു ഫുൾ കൊല ചെയ്യുന്നവരെ തനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നല്ലോ. തറ ബാഗ് കൊണ്ട് അകത്തു വെച്ച്
0: ഭരതനാട്യത്തിലെ കഥാപാത്രങ്ങളെ പുതിയ കഥാപശ്ചാത്തലത്തിൽ ഒട്ടും മാറ്റമില്ലാതെ അവതരിപ്പിക്കാനായിട്ട് ഇവർക്കെല്ലാം സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് പുറമെ ആദ്യ ഭാഗത്തിൽ അഭിരാം അവതരിപ്പിച്ച അതേ കഥാപാത്രത്തിന്റെ പേരില് റാപ്പർ ബേബി ജീൻ, അമ്പലക്കമ്മറ്റി ഭാരവാഹികളായിട്ട് നിസ്താർ സേഠ്, സന്തോഷ് കെ നായർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരും ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. വിജയബാബു, ജിബിൻ ഗോപിനാഥ്, ആദ്യ ഭാഗത്തിൽ ഉണ്ടായിരുന്ന സലീം ഹസൻ എന്നിവരും ചെറുതെങ്കിലും പ്രാധാന്യമുള്ള വേഷങ്ങളിൽ ഈ സിനിമയിലൂടെ വന്നു പോകുന്നുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനംമന്ത്രി ഷിബു ബേബി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മരുന്ന് കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പരിധിവിട്ട് കടമെടുക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ലോകത്ത് കടമെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹമുൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. പ്രതീക്ഷാ സെന്റർ എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആശുപത്രികളുടെ അവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആരോഗ്യവകുപ്പിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ഇതിനുവേണ്ടിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
2: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരാണ് ഹൃദയരാഗം. 3 പ്രധാന നിയോജകമണ്ഡലങ്ങളിൽ ഇത് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറത്തെയാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
1: തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ 33,120 അംഗണവാടികളിലെ മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഇതിലൂടെ ഉറപ്പാക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കാനും ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സർക്കാരിന് കൈമാറി. ബസുകളുടെ കാലാവധി 22 നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. MSME പരിഗണന നൽകി ബസ് സർവീസുകളെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ബാങ്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ കഴിയുമെന്ന് സമിതി ശുപാർശ ചെയ്യുന്നു. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 2,45,823 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.

0: ഒരുക്കമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3-ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3-ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570-ലും നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോപ്സ് തേയില എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒരു വർഷമായി എസ്റ്റേറ്റ് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് തൊഴിൽ മന്ത്രി യോഗം വിളിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിലെയും വീട് പുനരുദ്ധാരണ പദ്ധതിയിലെയും ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്ന കേസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യാജരേഖ ചമച്ച് 1,50,000,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഭരതനാട്യം ടു മോഹിനിയാട്ടം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ക്ലബ് ബോർഡിൽ. കൂടെയുള്ളത് ആർ ജെ അനാമിക.
1: അപ്പൊ നിങ്ങൾ ഈ വീട് വേറെ ആർക്കാ കൊടുത്തത്?
2: അത് ഇവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർ.
1: അതിനിവിടെ അടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലല്ലോ.
2: കറക്റ്റ്. അപ്പൊ പിന്നെ അവരെന്നോട് കള്ളം പറഞ്ഞായിരിക്കും ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എന്നാ പറഞ്ഞ ഞാൻ അങ്ങോട്ട്
3: മുങ്ങട്ടെ. ഇവനി പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പൊ തിരിഞ്ഞു.
1: അതെന്താ
3: അങ്ങനെ അതിന്റെ സൈക്കോളജി?
0: ആദ്യ ഭാഗത്തിൽ എന്ന പോലെ ക്ഷേത്രവും വിശ്വാസവും ആചാരങ്ങളും ചിത്രത്തിൽ പ്രധാന പശ്ചാത്തലമായിട്ട് എത്തിയിട്ടുണ്ട്. വിശ്വാസത്തെ മുൻനിർത്തിയുള്ള മുതലെടുപ്പുകളെ ചിത്രം പരോക്ഷമായിട്ട് കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യ ഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന സായികുമാറിന്റെ ഭരതൻ രണ്ടാം ഭാഗത്തിലുടനീളം അദൃശ്യ സാന്നിധ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ആദ്യ ഭാഗത്തിലുണ്ടായിരുന്നവരെല്ലാം നമുക്ക് ചുറ്റുമുള്ള പലരെയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഥാപാത്രങ്ങളുടെ ആ ഒരു വ്യക്തിത്വം പേഴ്സണാലിറ്റി നിലനിർത്താനായിട്ട് സൈജുക്കുറുക്ക് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
4: മാമാ മാമാ മാമാ മാമാ
5: ഈ കോമാളി എന്താ കാണിക്കണേ? അവൻ ഗോവിന്ദരാജയുടെ ഭാര്യയുടെ ബന്ധുവാണ്. പിന്നെ കൊടങ്കാരൻ നാട്ടുകാരെ അടുപ്പിക്കാറില്ല.
2: പക്ഷേ അവൻ ഒറ്റയ്ക്ക് മതിയല്ലോ അവളെ പൂട്ടാൻ.
5: അവനിപ്പോ അവന്റെ കളി മാറ്റി തുടങ്ങിയിട്ടുണ്ടാവും. അവന്റെ ഒരു തൊര വെച്ച് അവനിപ്പോ പ്രസ്സില് പ്രിന്റ് അടി തുടങ്ങിയിട്ടുണ്ടാവും. മൈദ കലക്കി തുടങ്ങിയിട്ടുണ്ടാവും. ഈ നാട്ടിലെ ചോരുകൾ പോസ്റ്റർ കൊണ്ട് നിറക്കാൻ അവൻ ഇന്നത്തെ രാത്രി തന്നെ ധാരാളം മതി.
0: മാത്രമല്ല രണ്ടാം ഭാഗത്തിലെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സുരാജിന്റെയും ജഗദീഷിന്റെയും ബേബി ജയിന്റെയും കഥാപാത്രങ്ങളുടെയും നിർമ്മിതി എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്. അവയെല്ലാം വിശ്വസനീയമായിട്ട് അവതരിപ്പിക്കാനായിട്ട് താരങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ബേബി ജയിന്റെ കഥാപാത്രം ഉപയോഗിക്കുന്ന ഭാഷ ചിലപ്പോഴെങ്കിലും കല്ലുകടിയോ പ്രേക്ഷകനെ ആശയക്കുഴപ്പത്തിലോ ആക്കുന്നുണ്ട്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന കഥയില് തൃശൂരിൽ ഉപയോഗിക്കുന്ന ഭാഷാ ഭേദമാണ് മിക്കവാറും ഇടങ്ങളിൽ കഥാപാത്രം യൂസ് ചെയ്യുന്നത്.
4: മാമനോട് വന്നെന്ന് മാത്രല്ല, നിങ്ങളൊക്കെ കൂടെ അയാളെ വിട്ട് തട്ടിയെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നൈസായിട്ട് എന്റെ കുളിമുറി കൊണ്ടുപോയി വെച്ചിട്ടേ നിങ്ങളെ എസ്കേപ്പ് ആണെന്ന് വിചാരിക്കണ്ട.
6: ഓക്കേ, നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക്, ഞങ്ങൾക്ക് ഒരു പടം കണ്ടിട്ട് കിടത്തുടങ്ങണം.
4: ഡോ ഡോ ഡോ, ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ അക്കിങ്ങി?
7: സുഭാഷ, നാട് നിങ്ങൾ പോസ്റ്റർ വന്ന സ്ഥിതിക്ക് നിനക്ക് നിന്റെ മാമനെ വൈകാതെ കിട്ടും.
4: ഔ, പിടിച്ച വീട്ടിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയെടുത്തിട്ടാ എന്റെ പൊന്ന് നാട്ടി സിനിമങ്ങളെ. ഈ നാട് മൊത്തം പോസ്റ്റർ ഒട്ടിച്ച് ഈ നാട്ടുകാരെ മൊത്തം അറിയിച്ചേ ഞാനാ.
2: അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാത്ത വല്ലതുണ്ടോ?
4: ഉവ്വ്.
0: കൃഷ്ണദാസ് മുരളിയും വിഷ്ണു ആർ പ്രദീപും ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ രചിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ റിയൽ ലൈഫ് സാഹചര്യങ്ങളോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു കഥാന്തുവെങ്കിലും രണ്ടാം ഭാഗത്തിൽ എത്തുമ്പോൾ കുറച്ചുകൂടി ഡ്രാമ അതിൽ വരുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ നാം പരിചയപ്പെട്ട ഒരു കുടുംബം ഇങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടുപോകുമോ, പെട്ടാൽ തന്നെ ചിത്രത്തിലുള്ളതുപോലെ ആകുമോ പ്രതികരിക്കുക തുടങ്ങിയ സംശയങ്ങൾ പ്രേക്ഷകന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നാൽ കംപ്ലീറ്റ് ആയിട്ടും ആദ്യ ഭാഗത്തിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന നിലയിൽ കഥാഗതി വിശ്വസനീയം.
8: മക്കളെ, ബോഡി ഇതുപോലെ കൊണ്ടുപോകുന്ന പോലെ
0: സംവിധായകൻ കൃഷ്ണദാസ് മുരളിയും വിഷ്ണു പ്രദീപും ചേർന്നൊരുക്കിയിട്ടുള്ള തിരക്കഥ സൂക്ഷ്മമായ ഹാസ്യരംഗങ്ങളാൽ സമ്പന്നവും അതിലുപരി ആസ്വാദ്യകരമായിട്ടുള്ള ഒരു സിനിമാ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കൃഷ്ണദാസ് മുരളിയുടെ സംവിധാന മികവും ക്രാഫ്റ്റും ആദ്യ ഭാഗത്തേക്കാൾ ഒരു പടിക്ക് മുന്നിൽ നിൽക്കുന്നുവെന്ന് ഓരോ സീൻസിലും പ്രകടമാണ്. മാത്രമല്ല ലാലേട്ടൻ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യത്തിന്റെ കഥാപരിസരം അല്പം സ്പൂഫ് സ്വഭാവത്തിലാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഒന്നിലേറെ ഇടത്ത് വരുന്ന ലാലേട്ടൻ റഫറൻസ് ഉൾപ്പെടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ആവുന്നുണ്ട്.
9: മോളെ കാണാനില്ല നമ്മുടെ സ്റ്റേഷനിൽ ഒന്ന ആളല്ലേ?
10: അതെ അതെ.
9: എന്നിട്ട് എന്തായി?
10: മോളെ കിട്ടി.
9: എവിടെ കിട്ടി?
10: അത് താനൊരു ചക്ക തന്നെ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നതെന്ന്, മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോന്നറിയാൻ മാവിലാൽ ചെന്ന് കാർന്നോമാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. അങ്ങനെ കിട്ടി.
0: ഭര ഭരതനാട്യത്തിന് രണ്ടാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടത്തിന് എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന് പ്രേക്ഷകനെ വിശ്വസിപ്പിക്കാനായിട്ട് ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. ഡാർക്ക് കോമഡി എന്ന നിലയിൽ ചിലയിടങ്ങളിലെ ലോജിക്ക് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ ആവോളം ചിരിപ്പിച്ച തിരക്കഥയുടെ വേഗതയിൽ ആ ചെറിയ പോരായ്മകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ബബ്ലു അജുവിന്റെ മനോഹരമായിട്ടുള്ള സിനിമറ്റോഗ്രഫിയും ഷഫീഖ് വി ബിയുടെ ചടുലമായിട്ടുള്ള എഡിറ്റിംഗും സിനിമയുടെ ഒഴുക്ക് ഒട്ടും ചോരാതെ നിലനിർത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഇലക്ട്രോണിക് കിളി ഒരുക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തിയേറ്റർ അനുഭവത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ ഭാഗമായിട്ടുള്ള ഭരതനാട്യം തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നേടിയിട്ടുള്ള വൻ സ്വീകാരതയാണ് ഈ രണ്ടാം ഭാഗത്തിന് ഇത്രയേറെ ജനപ്രീതി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്.
5: കംപ്ലീറ്റ് നോട്ടാണെന്ന് തോന്നുന്നു. ചില്ലറ അങ്ങ് ചെന്ന് ക്ലിങ് എന്ന് പറഞ്ഞ് വീഴുമ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചത് ഏറ്റവും നല്ലൊരു വിശ്വാസം വരുള്ളൂ.
11: നമുക്ക് തരേണ്ടതൊക്കെ ഈ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് ഇതിലോട്ടൊന്ന് തട്ടിയാൽ മതി. ഞാൻ സൗകര്യം പോലെ എടുത്തോളാം. വന്ന വഴി മറക്കരുതല്ലോ.

ാത്ത ക്ലീൻ ഹ്യൂമർ തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ആകർഷണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയല്ല, പക്ഷേ കഥകൊണ്ടും അത് കൈകാര്യം ചെയ്തിട്ടുള്ള രീതി കൊണ്ടും പ്രേക്ഷകർക്ക് മികച്ച അനുഭവം സമ്മാനിച്ച ഒരു സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ക്ലബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മ്യാർ ജനാമിക സാനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ട്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടേക്ക് എ ബ്രേക്കുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എൽനിനോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസ്ഥാനത്ത് കാലവർഷത്തിൽ മഴ കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രവചനമൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ ആക്ച്വലി ഇത്തവണ കാലവർഷത്തിൽ ലഭിച്ചത് കുറഞ്ഞ മഴ ലഭ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാലവർഷം തുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ 21% മഴ കുറവാണ് എന്നുള്ള ഒരു കാര്യമാണ്. സാധാരണ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റ് 30 വരെ ലഭിക്കേണ്ടത് 1735.2 mm മഴയാണ്. എന്നാൽ നിലവിൽ ലഭിച്ചിട്ടുള്ളത് 1365.4 mm മഴ മാത്രമാണ്. വയനാട് ഇടുക്കി ജില്ലകളിലെ മഴക്കുറവും തുടരുന്നുണ്ട് കേട്ടോ. മഴ ഏറ്റവും കുറവ് പെയ്തത് വയനാട് ജില്ലയിലാണ്. ഇവിടെ 51% മഴയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ 45%, കൊല്ലത്താണ് എങ്കിൽ 30%, തൃശ്ശൂരിലെ 27%, പാലക്കാട് 26%ആണ് മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലെ അറിയിപ്പ് പ്രകാരം സെപ്റ്റംബർ മാസത്തിലെ സാധാരണയേക്കാൾ കുറവ് മഴയായിരിക്കും ലഭിക്കുക. എല്ലിനോ പ്രതിഭാസം ശക്തമായിട്ട് തുടരുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വകുപ്പ് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലിനോ പ്രതിഭാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മഴ ലഭ്യതയെ പ്രതികൂലമായിട്ടത് ബാധിക്കും. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം പതിവിലും ചൂടാകുന്ന ഒരു സ്വാഭാവിക കാലാവസ്ഥാ രീതിയാണ് ആക്ച്വലി എൽനിനോ എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് ശരാശരിയേക്കാൾ 6 degrees Celsius വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. സമുദ്രങ്ങളിൽ ഉഷ്ണതരംഗങ്ങൾ രൂപപ്പെടുന്നത് കടുത്ത വരൾച്ചയ്ക്കും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കനത്ത മഴയ്ക്കും കാരണമാകും. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലകളിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈയൊരു എൽനിനോയ്ക്ക് കാരണമായിട്ട് പറയുന്നത്. എന്തായാലും പ്രവചിച്ച പോലെ തന്നെ കാലാവസ്ഥ വരണമെന്നില്ല. ഇനി അങ്ങോട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ടേക്ക് എ ബ്രേക്കിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്നം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൺ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൺ ടാറ്റ ഷോറൂമുകൾ.
5: ലെക്സൺ ടാറ്റ മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്ത്രീകൾക്ക് മാസം 2,500 രൂപ വീതം കിട്ടുന്ന പുത്തൻ പദ്ധതിയിലെ ബാങ്ക് റെക്കറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിന്റെ മെച്ചൂരിറ്റി കാലാവധി തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. 2029 ജൂലൈയിലാണ് നിക്ഷേപ കാലാവധി അവസാനിക്കുക. അപ്പോൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് 2029 എന്ന് പറയുന്നത്. ഡൽഹി സർക്കാരാണ് സംസ്ഥാനത്തെ വനിതകൾക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി യോജന എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഓഗസ്റ്റ് 1 രജിസ്ട്രേഷന് സ്റ്റാർട്ടിങ്. സ്ത്രീകൾക്ക് ഷോർട്ട് ടേമിന് പുറമേ തന്നെ ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കുക എന്നുള്ള ഒരു കാര്യം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലോക്ക് ഇൻ കാലാവധിയോട് കൂടിയിട്ടുള്ള ഈ ഒരു പദ്ധതിയിൽ ആൾഡി നിക്ഷേപവും ചേർക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 2,500 രൂപയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കുകയല്ല ചെയ്യുന്നത്. പകരം 1,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ബാക്കി 1,500 രൂപ ബാങ്കിൽ RD അക്കൗണ്ടിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുക. ഈ തുകയാണ് 2029 ജൂലൈയിൽ പിൻവലിക്കാനായിട്ട് സാധിക്കുക. റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ചേർന്ന് അവതരിപ്പിച്ച സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി വാളറ്റുമായിട്ട് ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്കാണ് 1,000 രൂപ വീതം ഓരോ മാസവും നൽകുക. ബാക്കി 1,500 രൂപ RD അക്കൗണ്ടിലേക്ക്. അപ്പൊ മൊത്തം 17 ലക്ഷം വനിതകളെ ഉന്നമിട്ടാണ് കേട്ടോ ഡൽഹി സർക്കാർ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ എന്നാൽ പോലും രജിസ്ട്രേഷന് കടുത്ത നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ കൂടി എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് 21-ന് 60-നും അധിക പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. മാത്രമല്ല കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വനിതാ അംഗമായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയാനായിട്ട് പാടുള്ളതല്ല. പിന്നെ അപേക്ഷകയോ ഭർത്താവോ അല്ലെങ്കിൽ മാതാപിതാക്കളോ കുറഞ്ഞത് 10 വർഷമായിട്ട് ഡൽഹിയിലെ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷ ഡൽഹിയിലെ വോട്ടർ ID ആയിരിക്കണം. തീർന്നിട്ടില്ല. കുടുംബത്തിന്റെ പ്രതിവർഷ വൈദ്യുതി ഉപഭോഗം 2,400 യൂണിറ്റിൽ കവിയാൻ പാടില്ല. പിന്നെ അപേക്ഷക മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളും ആകാൻ പാടില്ല. അതുപോലെ ആദായ നികുതി ദായകര്, GST ദായകര്, സർക്കാർ ജീവനക്കാര്, പൊതുമേഖലാ ജീവനക്കാര് ഇവർക്കും അയോഗ്യതയുണ്ട്. പിന്നെ അപേക്ഷയ്ക്കോ കുടുംബത്തിനോ കാറുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ ചേരാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല 3-ലധികം കുട്ടികളുള്ളവരും അയോഗ്യരാണ്. അതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും ഈ ഒരു പദ്ധതിയിൽ ചേരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇത്രയും ഡിമാൻഡ്സുകളാണ് ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട് ലക്കാ ലക്കാ.
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

ഈ പൈപ്പ്, ഷവർ തുടങ്ങിയവയുടെ ദ്വാരങ്ങളിൽ കാലക്രമേണ അഴുക്കുകൾ അടിഞ്ഞുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മിക്ക വീടുകളിലെയും പ്രധാന ഒരു പ്രശ്നമാണ്. ഈ വെള്ളത്തിലെ ചുണ്ണാമ്പ്, ധാതു അവശിഷ്ടങ്ങളൊക്കെ ആകാം ഇത്തരത്തിൽ ദ്വാരങ്ങൾ അടഞ്ഞു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഷവറിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ബേക്കിംഗ് സോഡയ്ക്കും വിനാഗിരിക്കും പകരമായിട്ട് സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മൃദുവായിട്ടുള്ള ക്ലീനർ യൂസ് ചെയ്യുന്നത് ഷവറുകൾ എളുപ്പത്തിൽ വൃത്തിയാക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. എന്നാൽ ഇത്തരം ക്ലീനറുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആണ് ഷവറിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഷവർ ഹെഡ് വൃത്തിയാക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. ചെറു ചൂടുവെള്ളത്തിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ക്ലീനർ പാക്കറ്റിലെ നിർദ്ദേശപ്രകാരം കലർത്തുക. ഷവർ ഹെഡ് ഏതാനും നിമിഷങ്ങൾ മാത്രം ഈ വെള്ളത്തിൽ മുക്കിവെച്ച ശേഷം മൃദുവായിട്ടുള്ള ഒരു തുണിയോ സ്പോഞ്ചോ ഒക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാം. സിലിക്കൺ ദ്വാരങ്ങളാണ് എങ്കിൽ വിരലുകൾ കൊണ്ട് സാവധാനം തിരുമ്മിയും അഴുക്കും ഒക്കെ നീക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകിയ ഷവർ ഹെഡ് തിരികെ പൈപ്പിൽ ഘടിപ്പിക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് സിട്രിക് ആസിഡ് ബ്ലീച്ചുമായിട്ടോ അല്ലെങ്കിൽ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള മറ്റു ക്ലീനറുകളുമായിട്ടോ ഒരിക്കലും കലർത്താനായിട്ട് പാടില്ല. ഉപയോഗത്തിന് ശേഷം ഷവർ ഹെഡ് നന്നായിട്ട് കഴുകുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ

0: ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിൽ ഉണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
0: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ലക്സൻ ടാറ്റയുടെ ലക്സ് ഓണം 2026. ദി ഓൾ ന്യൂ ടാറ്റാ സിയറ ഡീസൽ സ്വന്തമാക്കൂ, ഒപ്പം നേടു 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസ് പാക്കേജ്. ഈ ഓണം ലക്സ് ഓണം.
4: ലക്സൻ ടാറ്റ, മേവറും പരവൂർ, നിലമേൽ അഞ്ചൽ, ഭരണിക്കാവ്, പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിൽ ഇങ്ങനെ ചരിത്ര വിജയം നേടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ നേടുന്ന സമയത്ത് സിനിമയ്ക്കൊപ്പം തരംഗമാകുന്ന ഒരു പഴയ പാട്ടുണ്ട്. ഇപ്പം എല്ലാവരുടെ മനസ്സിലൂടെ ആ ഒരു പഴയ പാട്ട് കടന്നുപോയി കാണുമല്ലേ. യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യകയിൽ തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട്. ഈ ഗാനം പുതിയ തലമുറയും ഏറ്റെടുത്തോടു കൂടിയിട്ട് ഇപ്പോൾ റീൽസുകളിലും അതുപോലെ തന്നെ ഷോർട്സുകളിലുമൊക്കെ യവന കഥയിൽ നിറഞ്ഞു തുടിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 31 വർഷങ്ങൾക്ക് മുമ്പ് ജോഷിയുടെ സംവിധാനം ചെയ്യാനൊരുങ്ങിയ അന്ന എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അരവിന്ദ് സ്വാമിയെ നായകനാക്കി ജോഷി പ്രഖ്യാപിച്ച അന്ന പല കാരണങ്ങൾ കൊണ്ട് അന്ന് മുടങ്ങിപ്പോവുകയുണ്ടായി. ഔസേപ്പച്ചൻ സംഗീതം നൽകി ഷിബു ചക്രവർത്തി രചിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസാറും ഗാനകോകിലും ചിത്രാമ്മയും ചേർന്നിട്ടാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ ഈ ഒരു പാട്ട് ഉപയോഗിച്ചപ്പോൾ അത് വീണ്ടും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരിക്കുകയാണ് എന്ന് പറയാം. ഇപ്പോഴിതാ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് താൻ ഒരുക്കിയ ആ ഒരു പഴയ ഗാനം വീണ്ടും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയതിൻ്റെ സന്തോഷവും ഔസേപ്പച്ചൻ സാറ് പങ്കുവെക്കുകയുണ്ടായി. ഹൃദയത്തിൽ നിന്നും കുഴിച്ചു മൂടപ്പെട്ട പാട്ടിന് ഇങ്ങനെയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായതിൽ അതീവ സന്തോഷമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റൊരു കാര്യം പറയാനുള്ളത്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇതിനോടകം 200 കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നിവിൻ പോളിയുടെ 200 കോടി കളക്ഷൻ നേടുന്ന ഫസ്റ്റ് മൂവിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോയി കാണണം. മസ്റ്റ് വാച്ചിങ് മൂവിയാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ് മൂവി ഇഷ്ടപ്പെടുന്ന ഫാമിലി ഓഡിയൻസിനൊക്കെ കണ്ടിരിക്കാൻ സാധിക്കുന്ന നല്ലൊരു മൂവി തന്നെയാണ്. എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: വിവാഹ ജീവിതത്തിന്റെ വിജയം, പരസ്പരമുള്ള സ്നേഹം, ബഹുമാനം, വിശ്വസ്തത, ആശയവിനിമയം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എങ്കിലും ദമ്പതികൾ തമ്മിലുള്ള പ്രായവ്യത്യാസം ദാമ്പത്യ ബന്ധത്തിന്റെ ദീർഘായുസ്സിനെയും സന്തോഷത്തെയും സ്വാധീനിക്കുന്നുണ്ടോ എന്നത് കാലങ്ങളായിട്ട് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ആധുനിക സാമൂഹിക മനഃശാസ്ത്ര ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പ്രായവ്യത്യാസം ദാമ്പത്യ സംതൃപ്തിയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. വിവിധ രാജ്യങ്ങളിൽ നടത്തിയ ആഗോള പഠനങ്ങൾ അനുസരിച്ച് ദമ്പതികൾ തമ്മിൽ 1 മുതൽ 3 വർഷം വരെ പ്രായവ്യത്യാസമുള്ള ബന്ധങ്ങളാണ് കൂടുതൽ വിജയകരമായിട്ട് സ്ഥിരതയുള്ളതുമായിട്ട് പോകുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത്തരം ദമ്പതികളിലെ വിവാഹമോചനത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും പരസ്പരം സംതൃപ്തി ഉയർന്ന തോതിലാണ് എന്നുമാണ് സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി പ്രായവ്യത്യാസം ഒരു 5 മുതൽ 7 വർഷം വരെ ഉയരുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിലെ മാനസിക പക്വതയ്ക്ക് തുല്യത കൈവരുമെങ്കിലും പ്രായവ്യത്യാസം 7 മുതൽ 10 വർഷത്തിലധികമാകുമ്പോൾ ദാമ്പത്യത്തിലെ സംതൃപ്തിയിൽ ക്രമേണ ഒരു കുറവ് അനുഭവപ്പെടുന്നതായിട്ട് പഠനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനി 10 മുതൽ 20 വർഷം വരെ വലിയ പ്രായവ്യത്യാസമുള്ള ദമ്പതികളിലും ബന്ധങ്ങളിലും ഒക്കെ ആണെങ്കിൽ തുടക്കത്തിൽ ആകർഷണം തോന്നാമെങ്കിലും കാലക്രമേണ ആശയവിനിമയത്തിലും വിവിധ ലക്ഷ്യങ്ങളിലും വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നും പറയുന്നുണ്ട്. ഇനി ചെറിയ പ്രായവ്യത്യാസം നൽകുന്ന അനുകൂലകരമായിട്ടുള്ള കുറച്ചധികം ഘടകങ്ങളുണ്ട്. അതായത് സമാനമായിട്ടുള്ള ജീവിതഘട്ടങ്ങൾ, ഇപ്പൊ ഒരേ തലമുറയിൽ പെട്ടവർ തമ്മിൽ ഒന്നിക്കുന്ന സമയത്ത് അവർ കടന്നു പോകുന്നത് സമാനമായിട്ടുള്ള കരിയർ, സാമ്പത്തികത, സാമൂഹിക ഘട്ടങ്ങൾ ഇവയിലൂടെയൊക്കെ ആയിരിക്കും. ഇത് ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പങ്കിടുന്ന ചിന്തകളും മൂല്യങ്ങളും ഒക്കെ ഇപ്പൊ ഒരേ കാലഘട്ടത്തിലെ സിനിമകൾ, സംഗീതം, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, സാമൂഹിക ചുറ്റുവട്ടങ്ങൾ ഇവയൊക്കെ കണ്ടു വളർന്നത് കൊണ്ട് തന്നെ ഇവർക്കിടയിൽ പരസ്പര ധാരണയും സംഭാഷണ വിഷയങ്ങളും ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ ജോലിയിലും വരുമാനത്തിലും ഒക്കെ ഒരേ തലത്തിൽ നിൽക്കുമ്പോൾ പരസ്പരം ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സമത്വവും പങ്കാളിത്ത ബോധവും ഒക്കെ ഇവരിൽ വളരുന്നതായിരിക്കും. ഇനി വലിയ പ്രായവ്യത്യാസം സൃഷ്ടിക്കുന്ന കുറച്ചധികം വെല്ലുവിളികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, വലിയ പ്രായവ്യത്യാസമുള്ള ദാമ്പത്യങ്ങളില് പങ്കാളികളിൽ ഒരാള് മാനസികമായിട്ടും കരിയറിലും ഏറെ മുൻപന്തിയിലും മറ്റേയാള് തുടക്കത്തിലുമായിരിക്കും. ഇത് ആക്ച്വലി ആധിപത്യ മനോഭാവത്തിലേക്കോ അല്ലെങ്കിൽ ആശയവിനിമയ വിടവിലേക്കോ നയിച്ചേക്കാം. മാത്രമല്ല കുഞ്ഞുങ്ങൾ വേണമെന്ന ആഗ്രഹം, വിനോദങ്ങൾ, ഭാവി പദ്ധതികൾ, ശാരീരിക ആരോഗ്യം ഇവയിലൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉയരുന്നത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അപ്പൊ ഗവേഷണങ്ങൾ ശാസ്ത്രീയമായ ചില കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിലും പ്രായവ്യത്യാസം മാത്രമല്ല ഒരു നല്ല ദാമ്പത്യത്തിന്റെ ഒരേ ഒരു മാനദണ്ഡം കേട്ടോ. പരസ്പരം ബഹുമാനിക്കണം, വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം, തുറന്ന ഒരു ആശയവിനിമയം ഉണ്ടാകണം, അതുപോലെ പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ്, ഇവയൊക്കെ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രായവ്യത്യാസമുള്ള ബന്ധങ്ങളെയും സന്തോഷകരവും വിജയകരവുമാക്കാനായിട്ട് ദമ്പതികൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഏത് പ്രായക്കാരാണെങ്കിലും. ടേക്ക് ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ചുക്കില്ലാത്ത കഷായം പോലെ ഇഞ്ചിയില്ലാത്ത ഇന്ത്യൻ അടുക്കളകളെ ചുരുക്കമാണല്ലേ. കാരണം ചായ മുതൽ കറികൾ വരെയുള്ള വിഭവങ്ങളിൽ ഇഞ്ചിയെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. മിക്കവരും കടകളിൽ നിന്ന് ഇഞ്ചി വാങ്ങിക്കുകയാണ് പതിവ്. ഇങ്ങനെ വാങ്ങുന്ന ഇഞ്ചി കുറച്ചു ദിവസങ്ങൾ ഉണങ്ങുകയോ അതിൽ പൂപ്പൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇഞ്ചി ചില പ്രത്യേക രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇത് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചി കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള കുറച്ചധികം ടിപ്സുകൾ പറഞ്ഞുതരാം. അതിലൊന്നാണ് പേപ്പർ നാപ്കിനുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇഞ്ചി നന്നായിട്ട് കഴുകി ഈർപ്പം മാറ്റിയെടുക്കുക. അതിനുശേഷം വായു കടക്കാത്ത ഒരു സിപ്ലോക്ക് ബാഗിനുള്ളിൽ ഉണങ്ങിയ ഒരു പേപ്പർ നാപ്കിൻ വെച്ച് അതിന് മുകളിലായിട്ട് ഇഞ്ചി വെക്കുക. ബാഗ് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ബാഗിനുള്ളിലെ അധിക ഈർപ്പം പേപ്പർ നാപ്കിൻ വലിച്ചെടുക്കുന്നതിനാൽ ഇഞ്ചി ഉണങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ചീഞ്ഞു പോവുകയോ ചെയ്യാതെ ആഴ്ചകളോളം പുതിയതുപോലെ ഇരിക്കുന്നതായിരിക്കും. മറ്റൊരു ടിപ്പ് കേൾക്കാം. ഇഞ്ചി മാസങ്ങളോളം ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിൽ ഫ്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അതായത് ഇഞ്ചി കഴുകി തൊലി കളഞ്ഞുണക്കി ഒരു സിപ്ലോക്ക് ബാഗിൽ വെച്ച് ഫ്രീസറിൽ വെക്കുക. ഇഞ്ചി ആവശ്യമുള്ളപ്പോഴെല്ലാം ഫ്രീസറിൽ നിന്ന് നേരിട്ടെടുത്ത് അരച്ചെടുക്കാം. ഫ്രോസൺ ഇഞ്ചി അരയ്ക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. പിന്നെ രുചി വ്യത്യാസം ഉണ്ടാകുമെന്ന പ്രോബ്ലം ഒന്നുമില്ല. രുചി വ്യത്യാസം ഒന്നും ഉണ്ടാകത്തില്ല. സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും. ഇഞ്ചി കൂടുതൽ നേരം ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ ഫലപ്രദമായിട്ടുള്ള മറ്റൊരു മാർഗമുണ്ട്. അതാണ് അലൂമിനിയം ഫോയിലിൽ പൊതിയുക എന്നുള്ളത്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യവുമില്ല. ഈ രീതിയിൽ ഇഞ്ചി ഉണങ്ങുന്നത് തടയുകയും മാസങ്ങളോളം ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. അടുത്തൊരു ടിപ്പ്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിൽ വെക്കുക. ഇഞ്ചിയിൽ നാരങ്ങാ നീര് അല്ലെങ്കിൽ വെളുത്ത വിനാഗിരി ഒഴിച്ച് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. ഈ രീതി കൂടുതൽ നേരം കേടാകാതിരിക്കാനായിട്ടും സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ഓവറായിട്ട് ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇഞ്ചിയെ കുറച്ച് കൂടുതലായിട്ട് സ്നേഹിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം കളർഫുൾ ആക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ടാറ്റാ ഡീലർഷിപ്പ് ആയ ലെക്സൻ ടാറ്റ അവതരിപ്പിക്കുന്നു ലെക്സ് ഓണം 2026. സ്റ്റൈലിഷ് ടിയാഗോയ്ക്കും പവർഫുൾ പഞ്ചിനും ഇതാ ആരെയും ഞെട്ടിക്കുന്ന അടിപൊളി ഓഫറുകൾ. ഫ്രീ ഇൻഷുറൻസ് ഓർ 2 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റിയോ അല്ലെങ്കിൽ 2 വർഷത്തെ ഫ്രീ പീരിയോഡിക് സർവീസോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുമല്ലെങ്കിൽ നേടാം 30,000 രൂപയുടെ ബമ്പൻ എക്സ്ചേഞ്ച് ബോണസ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ലെക്സൻ ടാറ്റ ഷോറൂമുകൾ.
2: ലെക്സൻ ടാറ്റ മേവറും പരവൂർ നിലമേൽ അഞ്ചൽ ഭരണിക്കാവ് പത്തനാപുരം ആൻഡ് കരുനാഗപ്പള്ളി.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: ഒപ്പം
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

0: ടേക്ക് എ ബ്രേക്ക്.
1: പ്രായം കൂടുന്നത് ആദ്യം പ്രകടമാവുക നമ്മുടെ സ്കിന്നിലാണല്ലേ. ചുളിവുകളും കറുത്തപാടുകളും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടും. എന്നാൽ പ്രായമാകുന്നതിന് മുൻപേ ചർമ്മത്തിന്റെ പ്രായം കൂട്ടുന്ന മറ്റ് രണ്ട് ഘടകങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് അമിതമായിട്ടുള്ള സൂര്യപ്രകാശവും പുകവലി ശീലവും. അകാലവാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളെ ചർമ്മത്തിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ഈ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ എന്ന് പറയുന്നത്. അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറുകയും ചർമ്മത്തിന് ദൃഢതയും വഴക്കവുമൊക്കെ നൽകുന്ന കൊളാജൻ, ഇലാസ്റ്റിൻ എന്നീ ഫൈബറുകളെ തകർക്കുകയും ചെയ്യും. ഈ ഫൈബറുകൾ നശിക്കുന്നതോടെ സ്വയം പുനരുജ്ജീവിക്കാനുള്ള ചർമ്മത്തിന്റെ ശേഷി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് സ്കിന്നിലെ ചുളിവുകൾ വീഴ്ത്തുന്നതിനും നമ്മുടെ ചർമ്മം തൂങ്ങിപ്പോകുന്നതിനും നിറവ്യത്യാസത്തിനും ഒക്കെ കാരണമാകും. അപ്പോൾ തുടർച്ചയായിട്ട് പ്രകാശമേൽക്കേണ്ടി വരിക, സൂര്യപ്രകാശമേൽക്കേണ്ടി വരുന്നതോടുകൂടിയിട്ട് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ചർമ്മത്തിൽ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ വളരെ വേഗത്തിൽ സ്കിന്നിന് പ്രായമാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ പുകവലി, ഈ ഒരു ശീലം ചർമ്മത്തെ ബാധിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് പുകവലി ചർമ്മത്തിലെ രക്തയോട്ടം തന്നെ കുറച്ചു കളയും. ചർമ്മകോശങ്ങളിലേക്ക് ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും എത്തുന്നതിന് ഇത് തടസ്സപ്പെടുത്തുന്നതായിരിക്കും. മാത്രമല്ല പുകവലിക്കുന്നതിലൂടെ കൊളാജൻ ഉൽപ്പാദനം മന്ദഗതിയിലാവുകയും നമ്മുടെ സ്കിന്നിലെ മുറിവുകളും കേടുപാടുകളും ഒക്കെ ഉണങ്ങാനായിട്ട് താമസമെടുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ സ്കിന്നിനെ വരണ്ടതും വിളറിയതുമാക്കി മാറ്റും. അപ്പൊ തുടർച്ചയായിട്ട് പുകവലിക്കുന്നവരിൽ ചുളിവുകളും ചർമ്മത്തിന്റെ നിറവ്യത്യാസവും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും പുകവലിക്കുന്നവരിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം അകാല വാർദ്ധക്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന കേടുപാടുകൾ ശരീരത്തിന്റെ കൂടുതൽ ഭാഗങ്ങളെയും ചർമ്മത്തിന്റെ പാളികളെയും ഒക്കെ ആഴത്തിൽ ബാധിക്കും. അതുകൊണ്ട് ആഘാതം വ്യാപകമായിരിക്കും. പുകവലിയാണെങ്കിൽ ഇതും മുഖത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നതെങ്കിലും സൂര്യപ്രകാശം ഏറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾ പുകവലി ശീലം വഷളാക്കിയേക്കാം. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീനൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കുട എപ്പോഴും കയ്യിൽ കരുതുക. പിന്നെ പുകവലി കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുക കേട്ടോ. ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താനായിട്ട് ശരിയായിട്ടുള്ള സ്കിൻ കെയർ രീതികളൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയുകയുണ്ടായി. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം എന്താണെന്ന്? അത് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാളോട് സംസാരിക്കുക എന്നതാണ്. പകൽ മുഴുവൻ നീളുന്ന തിരക്കുകൾക്കും ബഹളങ്ങൾക്കുമിടയിൽ നമ്മൾ പറയാൻ ബാക്കി വെച്ച 1000 കഥകളുണ്ടാവും. ആ കഥകൾ കേൾക്കാൻ ഒരു മടുപ്പും കൂടാതെ കാത്തിരിക്കുന്ന ഒരാൾ. പിന്നെന്ത് വിശേഷം എന്ന് അവർ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും എല്ലാം പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട് ആ ബന്ധത്തിന്. വാക്കുകൾ അവിടെ വെറും ശബ്ദങ്ങളല്ല, ഹൃദയത്തിൽ തൊടുന്ന തലോടലുകളാണ്. അങ്ങനെയൊരു മനുഷ്യൻ ലൈഫിലുണ്ടെങ്കിൽ ഓരോ ദിവസവും അവസാനിക്കുന്നത് ഒരു വലിയ പുഞ്ചിരിയോടെയാകും. എത്ര സംസാരിച്ചാലും ഇനിയും എന്തൊക്കെയോ പറയാൻ ബാക്കിയുണ്ടല്ലോ എന്നൊരു തോന്നൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ബാക്കിയാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ പലപ്പോഴും പല മുഖംമൂടികൾ അണിയാറുണ്ട്. ചിരിക്കാൻ തോന്നിയില്ലെങ്കിലും ചിരിക്കുന്ന, സങ്കടം വന്നാലും ഉള്ളിലൊതുക്കുന്ന കുറേ മുഖംമൂടികൾ. എന്നാൽ ചില മനുഷ്യൻ്റെ മുന്നിൽ നമുക്ക് നമ്മളെ തന്നെ നിൽക്കാം. നമ്മുടെ ഏറ്റവും വലിയ വെട്ടിത്തരങ്ങളും ആർക്കും മനസ്സിലാകാത്ത ഭ്രാന്തികളും കുട്ടികളി നിറഞ്ഞ ചിന്തകളും യാതൊരു മടിയുമില്ലാതെ പങ്കുവയ്ക്കാം. ഞാനെന്ത് പൊട്ടത്തരോ പറയുന്നത് എന്ന് അവർ ഒരിക്കലും ചിന്തിക്കില്ല എന്ന വിശ്വാസമാണ് ആ ബന്ധത്തിൻ്റെ ആഴം. അവർക്കൊപ്പം സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് നാം അറിയില്ല. രാത്രി വെളുക്കുന്നത് വരെ സംസാരിച്ചാലും നേരം പുലർന്നല്ലോ എന്ന സങ്കടമായിരിക്കും നമുക്ക്. അതൊരു വല്ലാത്ത ആശ്വാസമാണ്. നമ്മളെ വിലയിരുത്താത്ത, ജഡ്ജ് ചെയ്യാത്ത ഒരാൾ എപ്പോഴും കേൾക്കാൻ ഒപ്പമുണ്ട് എന്നുള്ളത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സംസാരങ്ങൾ മാത്രമല്ല, ചില മനുഷ്യർക്കൊപ്പമുള്ള നിശബ്ദതകൾക്കും വലിയ അർത്ഥങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്കൊന്നും സംസാരിക്കാൻ തോന്നിയില്ല എന്ന് വരാം, എങ്കിലും അവർക്കരികിൽ അവർക്കൊപ്പം വെറുതെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ സംസാരമാണ്. വരികൾക്കിടയിലെ അർത്ഥം വായിച്ചെടുക്കുന്ന പോലെ നമ്മുടെ നിശബ്ദതയുടെ കാരണം അവർക്കറിയാം. ഒരു നെടുവീർപ്പിൽ അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ അവർ നമ്മുടെ മനസ്സ് വായിച്ചെടുക്കും. അവിടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ എപ്പോഴും വാക്കുകൾ തന്നെ വേണമെന്നില്ല എന്ന് ആ നിമിഷങ്ങൾ നമ്മെ പഠിപ്പിക്കും. അത്രമേൽ ആഴത്തിൽ നമ്മെ അറിയുന്ന ഒരാളോട് എത്ര നേരം നിശബ്ദരായിരുന്നാലും ആ കൂട്ട് നമുക്കൊരു ബാധ്യതയായി തോന്നില്ല, മറിച്ച് വലിയൊരു സാന്ത്വനമായിരിക്കും. കേൾക്കാം ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ലോകത്ത് സംസാരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്നാൽ മറ്റുള്ളവരെ കേൾക്കാൻ ആളുകൾക്ക് ഇപ്പോഴും സമയമില്ല. അവിടെയാണ് ചില മനുഷ്യർ വ്യത്യസ്തരാകുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നത് വെറും ഒരു മറുപടി പറയാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിലുണ്ടാകുന്ന ചെറിയ ഇടർച്ചകൾ പോലും അവർ വളരെ വേഗം തിരിച്ചറിയും. നമ്മുടെ ഏറ്റവും വലിയ ഭയങ്ങളെക്കുറിച്ചും ആരുമറിയാത്ത സ്വപ്നങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അവർ തരുന്ന ശ്രദ്ധയുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു അംഗീകാരം വേറെയില്ല. അവർ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭാരങ്ങൾ പകുതിയായി കുറയുന്ന പോലെ തോന്നും. കേൾക്കുക എന്നത് ഒരു വലിയ കലയാണെങ്കിൽ അവർ അതിൽ ഒരു പൂർണ്ണ കലാകാരന്മാരായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്. നിശ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരേ കഥകൾ തന്നെ 100 തവണ പറഞ്ഞാലും ആദ്യമായി കേൾക്കുന്ന കൗതുകത്തോടെ കേട്ടിരിക്കുന്ന ഒരാളെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ലൈഫിലെ ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ പോലും അവരോട് പറയുമ്പോൾ അത് വളരെ സവിശേഷമായി മാറും. രാവിലെ കുടിച്ച കാപ്പിയുടെ രുചിയും വഴിയിൽ കണ്ട അപരിചിതനായ മനുഷ്യനും ഓഫീസിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർക്കൊപ്പം പങ്കുവയ്ക്കാനുള്ള വലിയ വിശേഷങ്ങളാവും. ആവർത്തനങ്ങൾ ഒരിക്കലും അവിടെ ഒരു മടിപ്പാകുന്നില്ല. ഒരേ തമാശകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ചിരിക്കാനും പരസ്പരം കളിയാക്കാനും കഴിയുന്ന ആ ഒരു സ്വാതന്ത്ര്യം, അതൊരിക്കലും അവസാനിക്കരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവും. ലൈഫിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇത്തരം കൊച്ചു കൊച്ചു സംസാരങ്ങളാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ എപ്പോഴും വസന്തമായിരിക്കില്ലല്ലോ. ഇരുട്ടും മഴയും കൊടുങ്കാറ്റും നിറഞ്ഞ ദിവസങ്ങളും വരാം. അത്തരം ദിവസങ്ങളിൽ സങ്കടങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് ഓടിച്ചെന്ന് കയറാൻ കഴിയുന്ന ഒരൊറ്റയിടമേ കാണൂ. അത് ഈ മനുഷ്യൻ്റെ വാക്കുകളിലേക്കാണ്. ഞാനില്ലേ കൂടെ, നമുക്കത് ശരിയാക്കാം എന്ന് അവർ പറയുന്ന ആ ഒരൊറ്റ വാക്ക് മതി. എത്ര വലിയ കൊടുങ്കാറ്റിനെയും നേരിടാൻ നമുക്ക് കരുത്ത് ലഭിക്കാം. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും തളർന്നു പോകുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവരുടെ സാന്നിധ്യത്തിന് കഴിയും. ആ വാക്കുകൾ നൽകുന്ന ധൈര്യം മറ്റെവിടെ നിന്നും നമുക്ക് ലഭിക്കില്ല. അങ്ങനെ ഒരാൾ കൂടെയുള്ളപ്പോൾ പരാജയങ്ങൾ പോലും നമുക്കൊരു ഭയമല്ലാതായി മാറും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എത്ര പറഞ്ഞാലും മടുക്കാത്ത, എത്ര കേട്ടാലും മതി വരാത്ത ചില മനുഷ്യരുടെ കൂട്ട് ലൈഫിൽ ഉണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ചിലർക്കത് പ്രണയിതാവാകാം, ചിലർക്ക് ഏറ്റവും അടുത്ത സുഹൃത്താവാം, ചിലർക്ക് അതൊരു പക്ഷേ ജീവിത പങ്കാളിയാകാം. നിങ്ങൾക്കങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവരൊരിക്കലും കൈവിടരുത്. എക്കാലവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഇനി അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ നിരാശപ്പെടേണ്ട. എവിടെയോ നിങ്ങളെ കാത്ത്, നിങ്ങളുടെ കഥകൾ കേൾക്കാൻ ആഗ്രഹിച്ച് ഒരാൾ തീർച്ചയായും കാത്തിരിക്കുന്നുണ്ടാവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല സ്വരം പാടൂ.
2: മാ പാദവ മാ മ ഗ മ ഗ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Okay.